0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 7 ഞായറാഴ്ച. കൊലവർഷം 1201. ഇടവമാസം 24 അവിട്ടം നക്ഷത്രം. സിനിമാ താരം ജാക്കി ജാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക, പകരം അവയ്ക്കായി പ്രവർത്തിച്ചു തുടങ്ങുക. നമ്മൾ പലപ്പോഴും നമ്മുടെ വലിയ പ്ലാനുകളെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നാൽ വാക്കുകളേക്കാൾ പ്രവർത്തിക്കാണ് ശക്തിയെന്ന് ഓർക്കുക. ഇന്ന് ആ സ്വപ്നത്തിലേക്ക് ചെറിയൊരു ചുവടാണെങ്കിൽ പോലും അത് വെച്ചു തുടങ്ങാം. സംസാരം കുറച്ച് പ്രവൃത്തിയിൽ ശ്രദ്ധിക്കാം, വിജയം ഉറപ്പാണ്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഓരോ നിമിഷവും നാം എന്തൊക്കെ ചിന്തകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക നല്ല ചിന്തകളായിരിക്കില്ല. ഉദാഹരണത്തിന്, പുറത്തുപോയ ഒരു വ്യക്തി തിരിച്ചെത്തേണ്ട സമയം ഏറെ കഴിഞ്ഞിട്ടും എത്തിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശങ്കകളാകും കൂടുകൂട്ടുക. നാം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുമായി ബന്ധമില്ലാത്ത ചിന്തകൾ നമ്മെ അലോസരപ്പെടുത്താറില്ലേ? ഇത് ചിന്തകളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. അമിത ചിന്തകളാണ് വാസനകൾക്ക് ഹേതുവാകുന്നത്. മനസ്സൊരു മാന്ത്രിക കുതിരയാണ്. നിയന്ത്രണമില്ലാതെ, കടിഞ്ഞാണില്ലാതെ ചിന്തകളിൽ പെട്ടലയുക എന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. ഇതിനെ മറികടക്കാനുള്ള ഉപായങ്ങൾ സായത്തമാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മാർഗം മനസ്സിനെ ഭഗവത് ചിന്തകളിൽ, ഭഗവത് രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. മനസ്സിന്റെ ശീലങ്ങളാണ് വാസനകളായി പുറത്തു വരുന്നത്. ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. നാം ഇരുട്ടത്ത് പുറത്തുപോയി വരുമ്പോൾ വഴിയിൽ ഒരു കയറ് കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് കരുതി വല്ലാതെ ഭയപ്പെട്ട് നിലവിളിച്ചു പോവാറുണ്ട്.

എന്നാൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ വാസനകൾ ഇല്ലാതാകും. ആത്മജ്ഞാനം ലഭിച്ചാൽ ലോകത്തിന്റെ എല്ലാം ബ്രഹ്മമാണെന്നും ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നും നമുക്ക് മനസ്സിലാകും. ഒരാൾ പരിപൂർണതയിൽ എത്തുമ്പോൾ അയാൾക്ക് ഏകം സത് അഥവാ എല്ലാം ഒന്നാണ് എന്ന ബോധമുണ്ടാകും. സ്ത്രീ പുരുഷൻ സ്വർണം വീട് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാതാവാൻ ആത്മജ്ഞാനം ഉണ്ടാകണം. അങ്ങനെയായാൽ ഒരാൾ പൂർണതയിലെത്തും. നമ്മുടെ ആചാര്യന്മാർ ഇതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, സ്വാമി അഭേദാനന്ദൻ ഇവരെല്ലാം എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്ന ഉന്നത തലത്തിലേക്ക് ഉയരേണ്ടതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും വ്യക്തമായി കാണാൻ സാധിക്കില്ല. എന്നാൽ അവിടെ പ്രകാശം വന്നാൽ കാലാകാലങ്ങളായി അവിടെ തളം കെട്ടിയിരുന്ന ഇരുട്ട് പെട്ടെന്ന് വെളിച്ചത്തിന് വഴിമാറുന്നതായി കാണാം. ഇതുപോലെ ശരിയായ അറിവ് ബോധം അഥവാ ജ്ഞാനം ലഭിച്ചാൽ വാസനകൾ തൽക്ഷണം ഇല്ലാതാകും. യഥാർത്ഥ അറിവ് നേടുക എന്നതാണ് പരമ പ്രധാനമായ കാര്യം. ഇന്ന് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രമോ അതിന്റെ അതിവിപുലമായ പാരമ്പര്യമോ മനസ്സിലാക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. ഒരു നാടിനെ തകർക്കാൻ ശരിക്കും നശീകരണായുധങ്ങളുടെ ആവശ്യമൊന്നുമില്ല, മറിച്ച് അവിടുത്തെ വിദ്യാഭ്യാസം നശിപ്പിച്ചാൽ മതിയാകും. വിദ്യാഭ്യാസം ഇല്ലാതായാൽ ആ രാജ്യവും നശിച്ചു. ആ രാജ്യം യഥാർത്ഥത്തിൽ സമ്പന്നമാകുന്നത് ആംഗലേയ ഭാഷ സംസാരിക്കുന്നതിലൂടെയോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയോ അല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ ചരിത്രവും സംസ്കൃതിയും ശരിയായി മനസ്സിലാക്കി അതിൽ ഏറെ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ്. അതിനു വേണ്ടത് നമുക്ക് കണ്ണിനെ മൂടിയുള്ള തിമിരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നാം ഭാരതമെന്ന ഈ സുവർണ ഭൂമിയുടെ വേരുകൾ തേടിയിറങ്ങണം. മുൻവിധികളില്ലാതെ മറ്റുള്ളവർ കെട്ടിച്ചമച്ച കഥകളുടെ മൂടുപടം മാറ്റി മുൻവിധികളില്ലാതെ യഥാർത്ഥ സത്യം അനാവൃതമാകണം. എങ്കിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ പഴയ മഹിമയും ശുദ്ധിയും തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അറിവിനോളം മൂല്യമുള്ള മറ്റൊരു ധനവുമില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന യുവ അഭിഭാഷകൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന് വിധേയനായത് 1893 ജൂൺ 7-നാണ്. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാർലിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെള്ളക്കാരനല്ലാത്തതിന്റെ പേരിൽ ഗാന്ധിയെ 1-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്നും തള്ളിയിട്ടു. ഈ വിവേചനമാണ് അഹിംസയിലൂന്നിയുള്ള സത്യാഗ്രഹം എന്ന പോരാട്ട രീതി വികസിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വേരുകൾ ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ പകരാൻ കാരണമായി. ഭക്ഷണം സുരക്ഷിതമാക്കിയിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വർഷവും ജൂൺ മാസം 7-ാം തീയതി ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. 2018-ലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം പ്രഖ്യാപിച്ചത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ഭക്ഷ്യ ഉൽപാദന ശൃംഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഈ ദിവസം ഊന്നൽ നൽകുന്നു. ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ലോകാരോഗ്യ സംഘടന ഈ ദിനത്തിലൂടെ കൈമാറുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാഷ്ട്രമായ വത്തിക്കാൻ സിറ്റി ഔദ്യോഗികമായി നിലവിൽ വന്നത് 1929 ജൂൺ 7-നാണ്. ഇറ്റാലിയൻ സർക്കാരും കത്തോലിക്ക സഭയും തമ്മിലുള്ള ലാട്രൻ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നതോടെയാണ് ഇത്. ഇതോടെ വത്തിക്കാന് സ്വന്തമായ ഭരണാധികാരവും നയതന്ത്ര അവകാശങ്ങളും ലഭിച്ചു. റോം നഗരത്തിന് ഉള്ളിലാണെങ്കിലും വത്തിക്കാൻ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാന്റെ രാഷ്ട്രീയ പദവി ഉറപ്പിക്കപ്പെട്ട ദിവസമാണ് ഇത്. വ്യോമയാന ചരിത്രത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ചില പരീക്ഷണ പറക്കലുകൾ ജൂൺ ആദ്യവാരത്തിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും വായുസഞ്ചാരവും സമ്മർദ്ദവും വിമാനങ്ങളുടെ നിർമ്മാണത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. വിമാനങ്ങളുടെ ലോഹഭാഗങ്ങളിലെ തളർച്ച മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ എഞ്ചിനീയറിംഗ് രീതികൾ വികസിപ്പിക്കാൻ ഇത്തരം പഠനങ്ങൾ സഹായിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 7-ാം തീയതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഭക്ഷണം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശവുമായാണ് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും ഈ ദിനം ആചരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോഷകപ്രദമായിരിക്കുക എന്നതിലുപരി അത് സുരക്ഷിതമായിരിക്കുക എന്നത് പ്രധാനമാണ്. മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ലോകമെമ്പാടും വലിയൊരു ആരോഗ്യ പ്രശ്നമായി തുടരുന്നു. കൃഷി മുതൽ തിന്മേശ വരെ ഭക്ഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഭക്ഷ്യസുരക്ഷ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക, ആഹാര സാധനങ്ങൾ കൃത്യമായി മൂടിവെക്കുക, പഴകിയ ആഹാരങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഹോട്ടലുകളിലും വിപണികളിലും സുരക്ഷിതമായ ആഹാരമാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ സർക്കാരും പൊതുജനങ്ങളും ഒരുപോലെ ജാഗ്രത പാലിക്കണം. ഇന്നത്തെ സുരക്ഷിതമായ ഭക്ഷണം നാളത്തെ മെച്ചപ്പെട്ട ആരോഗ്യമാണ്. മായം കലരാത്ത, വിഷാംശമില്ലാത്ത ഭക്ഷണം വരും തലമുറയുടെ അവകാശമാണ്. ആ ലക്ഷ്യത്തിനായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും ലോക ഭക്ഷ്യ സുരക്ഷാ ദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112. 04923225000.
1: 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കം വിലയിരുത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ June 9 ഉച്ചയ്ക്ക് 12 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ June 11 ആരോഗ്യകരമായ ഭക്ഷണ വിഭവ നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരവും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് മേഴ്സി കോളേജാണ് മത്സരവേദി. രാവിലെ 9 മുതൽ 11 വരെയാണ് സമയം. കുടുംബശ്രീ ഭക്ഷ്യസംരംഭ യൂണിറ്റുകൾ, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ, പാചക യൂണിറ്റുകൾ, വനിതാ സ്വയം തൊഴിൽ സംഘങ്ങൾ, FSSAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭക്ഷ്യ ഉൽപാദന വിതരണ യൂണിറ്റുകൾ എന്നിവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. മത്സരാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ ആരോഗ്യ പരിപാലനത്തിന് സഹായകവും സുരക്ഷിതവുമായ ഒരു പോഷക സമൃദ്ധമായ വിഭവം മത്സരത്തിന് അവതരിപ്പിക്കണം. പ്രാദേശികമായി ലഭ്യമായ ചേരുവകൾക്ക് മുൻഗണന. കൃത്രിമ നിറം, മധുരം, അമിത അളവിൽ എണ്ണ, ഉപ്പ്, പഞ്ചസാര, സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യ അഡിറ്റീവുകളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കണം. വീട്ടിൽ നിന്ന് വിഭവം തയ്യാറാക്കി കൊണ്ടുവരണം. മത്സരവേദിയിൽ പാചകം ചെയ്യാൻ അനുവാദമില്ല. രജിസ്ട്രേഷനായി 30 മിനിറ്റ് മുൻപ് എത്തണം. മില്ലറ്റുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങൾ, കുറഞ്ഞ പ്രോസസ്സിംഗ് നടത്തിയ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെമ്മന്റോയും. 1st സമ്മാനമായി 5000 രൂപയും, 2nd സമ്മാനം 3000 രൂപയും, 3rd സമ്മാനം 1000 രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും സമാപന സമ്മേളനത്തിൽ സമ്മാനിക്കും. താൽപര്യമുള്ളവർ June 9 ഉച്ചയ്ക്ക് 12:30 രജിസ്റ്റർ ചെയ്യണമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിദ്യാർത്ഥികൾക്കായി June 10 പോസ്റ്റർ രചന മത്സരം നടത്തും. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സീ ഫുഡ് എവ്രിവെയർ പ്രമേയത്തിലുള്ള സൃഷ്ടിപരമായ പോസ്റ്ററുകളാണ് തയ്യാറാക്കേണ്ടത്. പാലക്കാട് മേഴ്സി കോളേജാണ് മത്സരവേദി. ഒരു കോളേജിൽ നിന്നും പരമാവധി 3 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പോസ്റ്റർ കളർ, വാട്ടർ കളർ, ആക്രിലിക് കളർ പെൻസിൽ, പേസ്റ്റൽ, സ്കെച്ച് പെൻ എന്നീ മീഡിയങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. മത്സരത്തിനാവശ്യമായ ഫുൾ ഷീറ്റ് കാർഡ് പേപ്പറും വെള്ളവും സംഘാടകർ വേദിയിൽ നൽകും. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് 5000 രൂപ, 3000 രൂപ, 1000 രൂപ എന്നീ ക്യാഷ് പ്രൈസും മെമ്മന്റോയും മെറിറ്റ് സർട്ടിഫിക്കറ്റും ലഭിക്കും. വിദ്യാർത്ഥികൾ രജിസ്ട്രേഷനും സീറ്റിംഗ് ക്രമീകരണങ്ങൾക്കുമായി അന്നേ ദിവസം രാവിലെ 9:30 മുൻപ് എത്തണം. താൽപര്യമുള്ളവർക്ക് 7593837314 എന്ന നമ്പറിലോ 9072739688 എന്ന നമ്പറിലോ രജിസ്റ്റർ ചെയ്യാമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിലെ നിയമനം പൂർത്തിയായതിനാൽ റദ്ദായതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. നില ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിൽ ഓങ്ങല്ലൂരിൽ മൈനർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ June 8 രാവിലെ 8 വരെ ഗതാഗതം നിരോധനം ഏർപ്പെടുത്തി. പാലക്കാട് ഭാഗത്ത് നിന്ന് പട്ടാമ്പിയിലോട്ട് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിയിൽ നിന്ന് തിരിഞ്ഞ് വല്ലപ്പുഴ മുളയങ്കാവ് കൊപ്പം വഴി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലൂടെ പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള June 11 മലമ്പുഴ ഗവൺമെന്റ് ITI ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ട്രേഡുകളിൽ അപ്രന്റീസുകളെ തെരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സഹകരണ സ്വകാര്യ മേഖലയിലെ വ്യവസായ വാണിജ്യ സേവന സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവർ www.apprenticeshipindia.gov.in രജിസ്റ്റർ ചെയ്യണം. ITI യോഗ്യതയുള്ള ട്രെയിനികൾക്കും പങ്കെടുക്കാം. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9400493 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9400498397. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 8 രാവിലെ 10 ജോബ് ഡ്രൈവ് നടത്തും. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലായി ബ്രാഞ്ച് മാനേജർ, കാഷ്യർ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, അക്കൌണ്ടിംഗ്, സൈബർ സെക്യൂരിറ്റി ഫാക്കൽറ്റി, സാപ് ട്രെയിനർ ഒഴിവുകളാണ് ഉള്ളത്. UG, PG, BCOM, BE, ME യോഗ്യതകളുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം. രജിസ്ട്രേഷനായി ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർക്ക് രസീത്, ബയോഡേറ്റയുടെ കോപ്പി എന്നിവ മതിയാകും. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: സത്യം പറഞ്ഞണ്ടല്ലോ, ഈ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ബിഗ് നോ ആണ് പലർക്കും. ചിലപ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോഴും വലിയ മടിയാണ് ഈ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആള്. പക്ഷെ ആൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇൻസ്റ്റഗ്രാമിൽ ഈ മിറർ സെൽഫി എടുത്തിട്ട് ജിം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ജിമ്മിൽ പോകുന്നുണ്ടെന്ന് നാലാൾ അറിയട്ടെ എന്ന് പറയുക, ഇതൊക്കെയാണ് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആള് ഫോണിന്റെ ക്യാമറയൊക്കെ തുടച്ച് ആൾ റെഡി ആയിട്ട് നിൽക്കും. നമുക്കേ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അൺകംഫർട്ടബിൾ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യുക, ചില ടാസ്കുകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ അങ്ങ് കൊടുക്കുക. അടിപൊളിയായിരിക്കും നമ്മൾ പിന്നീട്. നമ്മൾ നല്ല സെറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില അൺകംഫർട്ടബിൾ തിങ്സ്, ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ, മോശം കാര്യങ്ങളല്ല നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ നമുക്കൊരു ഒരു മടി, ചെറിയൊരു താല്പര്യക്കുറവ് അതുണ്ടാവും. ചില ആളുകൾക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നാലും ഇല്ല വേണ്ട പിന്നെയാവട്ടെ, മടി മടിയാണ് കാര്യം. പക്ഷെ അത് നമ്മളൊന്ന് ചെയ്തു നോക്കൂ. എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത, പക്ഷെ നമ്മുടെ സ്കില്ലിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്ന് നല്ല മഴയല്ലേ, അല്ലെങ്കിൽ ഇന്നിപ്പോ ദാ ചൂടായിട്ട് പുറത്തിറങ്ങാൻ പയ്യ, ഇന്ന് ഫുൾ ടയേർഡായിട്ടുള്ള ഒരു ദിവസമാണ്, ഇന്നുകൂടെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ചോദിച്ചേ നമ്മള് തന്നെ നമ്മളെ അങ്ങ് സോപ്പിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴും വെറുതെ ഒരു മടിയുടെ പേരിൽ നമ്മളങ്ങ് മാറ്റിവെക്കും അല്ലെ. ഇത് പിന്നെ നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മളങ്ങ് കുക്ക്ഡായി പോവും. ശരിക്കും പറഞ്ഞാലേ ഈ ഡ്രൈവിംഗ് സ്കില്ല് പോലെയാണ്. ചില ആളുകൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം എന്നുണ്ട്, പക്ഷെ പേടിയായിരിക്കും. പേടിച്ചിട്ട് വണ്ടി എടുക്കാതിരുന്നാൽ ആ സ്കില്ലങ്ങ് മാഞ്ഞു പോവുകയുള്ളൂ. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മള് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓടിച്ചു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് മറന്നു, നമ്മൾ പഠിച്ച ആ ഒരു സ്കില്ല് മറന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ആദ്യമൊക്കെ ഒരു റെഡ് ഫ്ലാഗ് പോലെ തോന്നും, എന്താ അത്, നമുക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല, മനസ്സ് നമ്മളോട് വല്ലാത്ത ദേഷ്യം കാണിക്കും. പക്ഷെ പതിയെ പതിയെ അത് നമ്മുടെ കംഫർട്ട് സോണിന്റെ ഭാഗമാകും. ഈ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറയുന്ന സംഗതി ചിലപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ദിവസവും നമ്മൾ ചിലപ്പോൾ അത് ചെയ്തു പോകും. നമുക്ക് ആ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അൺകംഫർട്ടബിൾനെസ് അതങ്ങോട്ട് മാഞ്ഞു പോകും. പിന്നെ ദാറ്റ് വിൽ ഹിറ്റ് യു ഡിഫറെന്റ്ലി, അതാണ് സംഭവം. സോ മടിയൊക്കെ മാറ്റിവെച്ച് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടി സമയം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ചില ദിവസങ്ങളിൽ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഇന്ന് ഫുൾ ക്ഷീണല്ലേ, ഇന്നിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യണോ, അല്ലെങ്കിൽ നടക്കാൻ പോണോ പുറത്തേക്ക്. ചില ആളുകള് അങ്ങനെ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നിപ്പോ ഡ്രൈവിങ്ങിന് പോണോ, വയ്യ. പക്ഷെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മറഞ്ഞു പോകുന്ന സ്കിൽസ് ഉണ്ട് ഒരുപാട്. അങ്ങനെ ഇഷ്ടമില്ലാത്ത അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങള് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്യണം. അത് വളരെ മിനിമം ആണ്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു വരുമ്പോൾ അത് അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് മാറും. നമുക്ക് ആ കാര്യത്തിനോട് വലിയ ദേഷ്യമൊന്നും പിന്നെ ഫീൽ ചെയ്യില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഓക്കെ ആവും. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഈ ജോലിയുടെ ഭാഗമായിട്ടും അതുപോലെ ഫ്യൂച്ചറിന്റെ കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് ഇംഗ്ലീഷിൽ നല്ല കമാൻഡ് വേണം. അപ്പോ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഓർത്ത് ക്ലാസ്സിൽ പോകുന്ന ആളുകളുണ്ടാവും. ഈ ഇത് ആവശ്യമാണല്ലോ എന്നോർത്ത് നമ്മൾ പഠിക്കും. ഈ കാര്യം പോലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നീട് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മാറും. നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവേണ്ട സ്കിൽസ് എന്തായാലും വേണം. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മെനക്കെടണം. അതിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് മിനിമം കാര്യമാണ് പറയണേ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്യണം. പിന്നെ ഒരു തവണ എന്നുള്ളത് നമ്മൾ തന്നെ മാറ്റി മാറ്റി കൂട്ടിക്കൊണ്ടു വന്നോളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് എല്ലാവർക്കും കാണും കുറേ കുറേ ആഗ്രഹങ്ങൾ അല്ലെ? എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ ചില ആഗ്രഹങ്ങള് നമ്മുടെ തലയ്ക്കകത്ത് വെറും ഒരു ക്ലൗഡ് സ്റ്റോറേജ് പോലെ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മാസം എന്തായാലും ഈ ഒരു മന്ത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ, ചെറിയ കാര്യമാവാം, അതിപ്പോ ഏതെങ്കിലും സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ പണ്ട് കാണണം എന്ന് വെച്ച ഒരാളെ കാണണം, അല്ലെങ്കിൽ ആ ഒരു സിനിമ അത് അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സീക്രട്ട് ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സിലോ എവിടെയാണെങ്കിലും ഒന്ന് കുറിച്ചു വെക്കാം. സംഗതി എന്താന്ന് വെച്ചാൽ, ഈ കുറിച്ചു വെക്കുമ്പോൾ ഒരു വ്യക്തമായ വിഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അത് ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. വെറുതെ ആലോചിച്ചിരുന്നാൽ അത് വെറും വെറും ഡെല്ലുലു സുലുലു ആയി പോവും. പക്ഷെ പേപ്പറിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അതൊരു ഗോളായി മാറും. നമ്മൾ അതിനോട് കൂടുതൽ കമ്മിറ്റഡ് ആകും. വള്ളി പുള്ളി വിടാതെ എഴുതണം എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ഒരു എന്താ ഒരു ചെറിയൊരു ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ പറയത്തില്ലേ ഈ ലെക്ചർ നോട്ട്സ് എഴുതാൻ പറയില്ലേ, അതേപോലെ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ കുക്കിംഗ് എന്ന് പറയുന്ന സംഗതി ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അത് എനിക്ക് തന്നെ ഉറപ്പുണ്ട്, നല്ലൊരു സ്കില്ലാണ്, എനിക്ക് ആ സ്കില്ലുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബ്രോ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബോറായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആളുകളുണ്ടല്ലോ അതിന്, അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അത് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, അതിനൊരു ജെൻഡർ ടാഗ് ഇടാനായിട്ട് പറ്റില്ല. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ഈ കുക്കിംഗ് അറിയണം എന്നുള്ളൊരു കാര്യത്തിൽ. വിശക്കുമ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് നമുക്ക് കയ്യിൽ കൊണ്ടുതരാൻ ആളുകളുണ്ട്. പക്ഷെ എന്നാലും സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഈ സ്കില്ലിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ജെൻഡർ സംഗതികളൊന്നുമില്ല. റിഗാർഡ്ലെസ് ഓഫ് ജെൻഡേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് കുക്കിംഗ് എന്നുള്ളത്. ചോറും സാമ്പാറും വെക്കാൻ അറിയില്ലെങ്കിലും വേണ്ടില്ല, മിനിമം ഒരു മുട്ട പൊരിക്കാനോ ചായ ഉണ്ടാക്കാനോ എങ്കിലും അറിഞ്ഞിരിക്കണം അല്ലെ? അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലിൽ എത്തിക്കും. കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു മെഡിറ്റേഷൻ പോലെയാണ്. ഉള്ളി അരിയുന്നതിനിടയിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ആ ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് സോട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. സോ ലേൺ എ ബേസിക് ഡിഷ്, ഒരു ചെറിയ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം കുക്കിങ്ങിൽ എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എഴുത്തോല ഇത്രയൊക്കെ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ നിങ്ങൾ വെറും ഇങ്ങനെ കാണികളായി ഇരിക്കണോ അതോ പ്ലെയർ ആവണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, അത് ഹിറ്റ്സ് ഡിഫറെന്റ്. അതുകൊണ്ട് ഇപ്പോ മടിയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ആക്കുന്ന കാര്യങ്ങളായിരിക്കും. മടിയായതുകൊണ്ട് ചെയ്യാത്ത നിങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ജിമ്മിൽ പോവാൻ മടിയാണെങ്കിൽ, വർക്ക്ഔട്ട് ചെയ്യാൻ പോവാൻ മടിയാണെങ്കിൽ, നടക്കാൻ പോവാൻ മടിയാണെങ്കിൽ, പുസ്തകം വായിക്കാൻ മടിയാണെങ്കിൽ, സിനിമയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ, വണ്ടി ഓടിക്കാൻ മടിയാണെങ്കിൽ, ആ പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പേടിയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ നാളെ ഇതേ സമയം ഇതേ വൈബിൽ വീണ്ടും നമുക്ക് എഴുത്തോലയിൽ കേട്ടുമുട്ടാം. ഈ ഒരു മാസത്തെ ലിസ്റ്റ് എല്ലാവരും റെഡിയാക്കി വെക്കും, നമുക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ. പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
3: ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ. പക്ഷെ മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എവിടെ ചർച്ച ചെയ്യുന്ന എനിക്കറിയില്ല. അത് ചർച്ച ചെയ്യാറുണ്ടോന്ന് അറിയില്ല. നമുക്ക് മാധ്യമ പ്രവർത്തകനോട് ചോദിക്കാം. വെൽക്കം ടു ഗസ്റ്റ് റൂം. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ ആർ.ജെ. സുനിൽ. എന്റെ കൂടെ ചേരുന്നു മാധ്യമ പ്രവർത്തകൻ ശരത്ചന്ദ്ര.
4: ഹായ് സുനിൽ.
3: നമസ്കാരം സാർ. ശരിക്കും ഞാൻ കുട്ടിക്കാലത്ത് കൈരളി TV-യിൽ 7 മണി സമയത്തേക്ക് ഒരു വാർത്തയുടെ ഒരു തുടക്കം ഉണ്ടാവും. ഇങ്ങനെ ഒരു ഭൂമിയൊക്കെ ഇങ്ങനെ വന്നിട്ട്
4: ഉരുണ്ട്
3: അതെ അതെ അതെ അങ്ങനെയൊക്കെ വന്ന് ആ വന്ന സമയം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ വരുന്നു വാർത്ത വായിക്കുന്നു. അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് വാർത്ത വായിക്കുന്നു. അതൊക്കെ കണ്ട് വളർന്ന ഒരു ആളാണ്.
4: അതെ അതെ. ഇപ്പം സുനിൽ പറഞ്ഞ പോലെ കൈരളിയുടെ ആ ഒരു വാർത്താ തുടക്കത്തിലെ ആ സംഗീതം എന്ന് പറയുന്നത് മലയാളികൾ ഇങ്ങനെ തലമുറകളായി കെട്ട് ശീലിച്ച് അവരോടൊപ്പം കൊണ്ടുപോയ ഒന്നാണ്. അതിനോടൊപ്പം സഞ്ചരിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ്. അതിനിടയിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ കേരളയുടെ വാർത്താ വിഭാഗത്തിന്റെ ചുമതലയാണ്. അങ്ങനെ നിറവേറ്റുന്നു. അങ്ങനെ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോ അഹല്യ FM റേഡിയോയോട് സംസാരിക്കുന്നത്.
3: മാധ്യമപ്രവർത്തകനാകാൻ ആഗ്രഹിച്ച ഒരാളാണോ അതോ അവചാരിതമായിട്ട്?
4: അല്ല, മാധ്യമപ്രവർത്തകനാകണം എന്നൊരു ആഗ്രഹത്തിനൊപ്പം സഞ്ചരിച്ച് മാധ്യമപ്രവർത്തകനായ ആളാണ്.
3: എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു കേരളയിലേക്ക് വരുന്നതും? ആ ഒരു എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇത്രയും ചാനൽസ് ഒന്നും ഇല്ല, ഒരു ചാനലിന്റെ ബഹളങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മൾ വാർത്ത എന്തൊക്കെയാണോ വാർത്തകൾ അത് മാത്രം കേൾക്കുന്നു.
4: അതെ അതെ. കാരണം നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ കേരളത്തിലേക്കുള്ള ദൃശ്യമാധ്യമങ്ങളുടെ വരവ്, ആ വരവിനെ തുടർന്ന് അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കൈരളി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ, ഏഷ്യാനെറ്റാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലോ, ഏഷ്യാനെറ്റിന്റെ വരവ്, സൂര്യ, അവിടേക്ക് കൈരളിയുടെ വരവ്, ഇതായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമായ മാധ്യമങ്ങൾ. ആ കൈരളിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വാർത്താ ചാനലുകൾ എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു സെൻസിബിലിറ്റിയിലേക്ക് മലയാളി മാറുന്ന, ഇതിന് തൊട്ട് മുമ്പുള്ളൊരു കാലത്ത്, അതിനു മുമ്പുള്ളൊരു കാലത്തെയും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ പരിപാടികളും അതുപോലെ തന്നെ വാർത്താ ബുള്ളറ്റിനുകളും ഒക്കെ ചേരുന്ന ഒറ്റ ചാനൽ കൈരളി എന്ന് പറയുന്ന ഒറ്റ ചാനൽ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ഒരു ചാനൽ, പിന്നീടാണല്ലോ വാർത്താ ചാനലുകളായി മാറുന്നത്. അപ്പൊ എനിക്ക് ആ ഭാഗം, ആ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ന്യൂസ് ചാനലിന്റെ ഭാഗമായി മാറി. ന്യൂസ് ചാനലിന്റെ പിന്നെ സ്വഭാവം ഇപ്പോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു യാത്ര,
3: വലിയൊരു മാറ്റമാണ് ഇപ്പോ പല ചാനലുകൾക്കും വന്നിരിക്കുന്നത്. ശരിക്കും ഇത് വാർത്താ ചാനൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പ്രേക്ഷകരുണ്ട്. ശരിക്കും ഈ ഒരു മാറ്റം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണോ, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണോ, അതോ ന്യൂസ് ചാനൽ അങ്ങനെ മാറിയതാണ്?
4: നമ്മളിപ്പം നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം, അതെല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. അതിപ്പോ വാർത്തയുടെ കാര്യത്തിലും, വാർത്താ ബുള്ളറ്റിനുകളുടെ കാര്യത്തിലായാലും, വാർത്താ ചാനലുകളുടെ കാര്യത്തിലാണെങ്കിലും ട്രെൻഡിങ് എന്ന് പറയും. അപ്പൊ എന്താണോ ട്രെൻഡിങ്, അല്ലെങ്കിൽ ട്രെൻഡിങ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന നിലയിലേക്കൊക്കെ ഉള്ള ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ആരോഗ്യപരമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വാർത്ത എന്ന് പറയുന്നത് ആളുകളിൽ ശരിയായി എത്തേണ്ട കാര്യമാണ്. അപ്പോ അവിടെ എവിടേക്കോ അതിൻ്റെതായിട്ടുള്ള ഈ കോമ്പറ്റീഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാം, നമ്മളെപ്പോഴും പറയില്ലേ പഴയ കാലത്ത് എങ്ങനെ ദൂരദർശൻ സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസന്റേഷൻ എന്ന് പറയാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആക്ച്വലി കേരളയിൽ വന്നെങ്കിലും ദൂരദർശനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ആ പാനലിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അന്ന് അക്കാലത്തെ ദില്ലിയിൽ നിന്ന് സുനിത് ആണ്ടൻ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പ്രസന്റർ ഉണ്ട്, അന്നത്തെ ദൂരദർശൻ ഇംഗ്ലീഷ് ന്യൂസുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി, അദ്ദേഹം ഞങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അന്ന് ആലോചിച്ച ഒരു ഇൻസിഡന്റ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ ദൂരദർശന്റെ വാർത്ത വായിക്കുമ്പോൾ, പ്രസന്റർ വാർത്ത വായിച്ചിരിക്കുമ്പോൾ ഓർക്കാമല്ലോ, ഒട്ടും ചലിക്കാതെ വളരെ കൃത്യമായി ക്യാമറ നോക്കി ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന കാലം. അപ്പോൾ ഇങ്ങനെ ഫേസിൽ ഒരു ഈച്ച വന്നിരുന്നിട്ട് ഈച്ച വന്നിരിക്കുകയാണ് പ്രസന്ററുടെ. അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ സുനിതാണ്ടൻ പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ആ ഈച്ച തട്ടി മാറ്റി നമ്മൾ കാഷ്വലായി ബിഹേവ് ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാലമാണ് അന്നത്തെ കാലം. ഇത് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ എന്തെല്ലാം മാറി, സങ്കല്പിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ വാർത്താ പ്രസന്റേഷന്റെ രീതി എല്ലാം മാറി, നമ്മുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, അഭിരുചികളെല്ലാം മാറുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്വാഭാവികം അത് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ കാഷ്വൽ ആകുന്നു, വളരെ ഇന്ററാക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നു, ഇൻസിഡൻസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇനിയിപ്പം നെഹ്റു ട്രോഫി വള്ളംകളി വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രയൽസ് സെഷനാണ് ഇപ്പൊ കഴിഞ്ഞത്, ചുണ്ടൻ വള്ളങ്ങളുടെ. നമ്മൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസന്റ് ചെയ്യുക, അവിടെ നിന്ന് വാർത്ത ബുള്ളറ്റിൻ തന്നെ അവതരിപ്പിക്കുക, പ്രസന്ററാകുക എന്ന് പറയുന്ന നില, പ്രസന്ററാകും കമന്റേറ്ററാകും, നല്ല ഡ്രോണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല വിഷ്വൽസ് ഓഡിയൻസിന് കൊടുക്കുക, വ്യൂവേഴ്സിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിന്റെ പാറ്റേൺ ആകെ മാറുന്നുണ്ടല്ലോ, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ക്രിറ്റിസിസം വരും ഡെഫിനറ്റ്ലി, ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങളെ വളരെ സെൻസിബിളായി എടുക്കുക എന്നുള്ളത് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക.
0: മാധ്യമപ്രവർത്തകൻ ശരത് ചന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ഉള്ളത്. ഇനിയൊരു ചെറിയ

0: हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ശരത്ചന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ.
5: ഈ മാധ്യമപ്രവർത്തനത്തിന്റെ രീതി മാറിയപ്പോ ആളുകൾ മാധ്യമപ്രവർത്തകരെ പണ്ടൊക്കെ റെസ്പെക്ടോട് കൂടി കണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോ കുറച്ചു പേരെങ്കിലും ഈ മാപ്ര വിളിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും അതിനർഹരാണോ മാധ്യമപ്രവർത്തകർ?
6: അല്ല, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത നിലയിലെ മാധ്യമരംഗം മാറുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പാറ്റേൺ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വാർത്ത എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസ്തുതയാവണം, ഫാക്ട്സ് ആവണം. അതിനെ നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്തയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ആധികാരികത വേണം, ഒന്നുകിൽ ഒരു ഡോക്യുമെന്റ് ബേസ് വേണം. നമ്മൾ ഒരു കാര്യം പറയുന്നു എങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുന്നു, കാരണം അതിൽ ഒരുപാട് ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന രേഖകളുടെ പിൻബലം വേണം. അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ടൊരു ഒരു വ്യക്തി നമ്മളോട് അതേക്കുറിച്ച് പറയാൻ വേണം, ഇത് ഇന്ന കുഴപ്പം ഇവിടെ നടക്കുന്നു, ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയാൻ ആൾ വേണം. അല്ലെങ്കിൽ തന്നെ വേറെ നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ഭാഗം, നമ്മളിവിടെ ഏത് പ്രശ്നത്തിനും രണ്ട് ഭാഗം ഉണ്ടാകും എന്ന് പറയില്ലേ, മറുഭാഗം കൂടി കേൾക്കാൻ അവർക്ക് കൂടി പറയാനുള്ളത് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, അവരുടെ ഒരു വിശദീകരണം ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുക, ആ ഭാഗവും അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എവിടേക്കോ ഈ കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, ദൃശ്യമാധ്യമങ്ങൾ ഒരേ സമയം ഓൺലൈൻ മാധ്യമങ്ങളോട് മത്സരിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നൊരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എവിടേക്കോ ഡ്രോപ്പ് ആകുന്നുണ്ട്, ഈ സ്റ്റെപ്സ് എവിടെയോ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഡ്രോപ്പ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വിലയിരുത്താൻ പഴയതിനേക്കാൾ കഴിയും. പണ്ട് പത്രം വായിച്ചാൽ പത്രം വായിച്ച് മടക്കി വെക്കാം, വേണമെങ്കിൽ നമുക്കൊരു കത്തയക്കാം, പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഈ വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളുടെ ന്യൂസ് ചാനലിന്റെ തുടക്കകാലത്തും നമുക്ക് കാണാം പത്രത്തേക്കാൾ കുറച്ചുകൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടി വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ സുനിലിന് തന്നെ സ്വന്തമായിട്ടൊരു അഭിപ്രായം, ഒരു വാർത്ത കാണുമ്പോൾ ഒരു പരിപാടി കാണുമ്പോൾ നമുക്കതിനെ കുറിച്ച് പറയാം, വിലയിരുത്താം, അതിന്റെ നിരൂപകരായി നമ്മൾ മാറേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം. അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഒക്കെ ഇങ്ങനെ വിലയിരുത്തപ്പെടും.

0: ുന്നതിനും അതിനപ്പുറം പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതിനും ഇടയാക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അത് ചൂണ്ടിക്കാട്ടിട്ട കേവലം ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്ഷേപങ്ങളെ നമ്മൾ അതുപോലെ അങ്ങ് തള്ളിക്കളയും. നമുക്കത് അതിന്റെ അത് ഓർത്തോ അത് ആലോചിച്ചോ ഇരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ശരിയായ ക്രിട്ടിസിസം വരുന്ന ഇടത്താണ്, അത് വർദ്ധിച്ചു വന്നപ്പോഴാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ട് മാപ്ര എന്ന ചുരുക്കപ്പേര് പലരെയും നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ഇപ്പോൾ പഴയകാലത്ത് പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ അവര് ഒരു വാർത്തയിൽ സുനിൽ കണ്ടിട്ടുണ്ടോ? പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇപ്പൊ അത് കാണാറില്ല. സ്വലേ, സ്വന്തം ലേഖകൻ അങ്ങനെ വിളിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചോദിച്ചാൽ നമ്മൾ കേട്ട് തീരാനേ പറ്റൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാപ്ര ഒക്കെയാണ്. പക്ഷെ അതിലൊരു വലിയ പരിഹാസവും വിമർശനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മളുടെ തന്നെ കമ്മ്യൂണിറ്റി സൃഷ്ടിച്ചെടുത്തത് കൂടിയാണെന്ന് ഞാൻ പറയും. ഇങ്ങനെ വാർത്തകളെ കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്താൽ കുറച്ച് കുറവുണ്ടായാലും, പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നില്ല. എത്രയോ ഇൻസിഡൻസിൽ മാധ്യമങ്ങൾക്ക് പിശകിയതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ. അത് വായനക്കാരാകാം, അത് ഈ പറഞ്ഞ പോലെ ശ്രോതാക്കളാകാം, റേഡിയോ ആകുമ്പോൾ ശ്രോതാക്കളാകും, ടെലിവിഷൻ ആകുമ്പോൾ പ്രേക്ഷകരാകാം. അവർക്ക് തോന്നുന്ന വളരെ കൺവിൻസിംഗ് ആയി അവർ ആർഗ്യൂ ചെയ്യാം, അതിനെ നമ്മൾ എടുക്കുന്നു. കൺവിൻസിംഗ് ആയി ബോധ്യപ്പെടുത്താൻ ഇത് ശരിയല്ല, നിങ്ങളുടെ ഈ പാറ്റേൺ തെറ്റി, നിങ്ങളെ കാണിച്ചിരിക്കുന്നതിനകത്ത് ഒരുപാട് അനുചിതമായ രീതിയുണ്ട്, അനൌചിത്യമുണ്ട്, ഇതല്ല വാർത്ത, ഇതാണോ വാർത്ത, ഇതല്ലേ, നിങ്ങളിത് മൂടി വെക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്ന തരത്തിലേക്കാണ് ക്രിറ്റിസം. അവിടെയാണ് അതിനെ എളുപ്പത്തിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാപ്രാവിളി സോഷ്യൽ മീഡിയ ചാർത്തി തന്നത്. അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതൊരു റിയാലിറ്റി ആയിട്ട് ആ വിളി കേൾക്കുന്നത് കുറയ്ക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ.
1: ഒരു അറ്റാക്കിൻ മൂഡ് പത്രപ്രവർത്തകർക്ക് ആവശ്യമുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂഴ്ന്ന് എടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ച് അവരെങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു രീതി പൊതുവെ കാണാറില്ല.
0: അല്ല, അതിനുവേണ്ടി അത് ചെയ്യാൻ നിൽക്കരുത്. ഡിമാൻഡിങ് ആവുന്ന അത് വേണമെന്ന് വരുന്ന ഘട്ടത്തിൽ അതാവണം സുനിൽ. അത് നമ്മൾ ഒരിക്കലും വേണ്ടിടത്ത് അത് പ്രയോഗിക്കണം, ഉറപ്പായും പ്രയോഗിക്കണം. കാരണം എങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ വളരെ പാസീവായി ചോദിച്ചു പോയാൽ ചിലപ്പോൾ കിട്ടില്ല. അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഗ്രിൽ ചെയ്യേണ്ടി വരും, ട്രിഗർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ പലപ്പോഴും പലതും വരൂ. ആ പിന്നെ ഉറപ്പായി. ഈ അടുത്ത കാലത്ത് ഒരു ചർച്ച ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മുൻ ജയിൽ DGP ആയിരുന്ന വ്യക്തി ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, അദ്ദേഹം വിരമിച്ച ശേഷം ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സന്ദർഭം ഓർമ്മയില്ലേ? അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കേരള പോലീസ് പിടികൂടി. വളരെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു ആ രാവിലെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കാരണം അയാളെ പോലെ ഒരാൾ ജയിലിൽ ചാടുക എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മളുടെ ഒരു പബ്ലിക്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ജയിലിന് പുറത്തുണ്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം. പക്ഷെ കേരള പോലീസ് അതിവേഗം, അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു. അപ്പൊ സ്വാഭാവിക അന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇപ്പൊ ഇയാളെ പോലൊരാൾ, ഒരു കൈക്ക് മാത്രം സ്വാധീനമായിട്ടുള്ള ഒരാൾ എങ്ങനെ ഈ ജയിലിൽ ചാടി എന്നൊക്കെ പറയുന്ന തരം സസ്പീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യണല്ലോ മാധ്യമങ്ങൾ. അപ്പോൾ വൈകുന്നേരത്തെ ചർച്ച, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാള് മുൻപ് ഇതുപോലെ തന്നെ റിപ്പർ ചെയ്യാനന്തൻ അവിടെ നിന്ന് ജയിലിൽ ചാടി. അന്ന് ഇവര് സഹതടവുകാരായിരുന്നു. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇതിൽ പലതും ചെയ്തിട്ടുള്ളതെന്നൊക്കെ പിന്നീട് മനസ്സിലായി. ഇപ്പം മറ്റ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ ഈ പറഞ്ഞ വ്യക്തി, ഞാൻ എൻ്റെ ഒരു അതിഥിയാണ്, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനെ കുറിച്ചല്ലേ പറയുന്നത്, മുമ്പ് പണ്ടൊരിക്കൽ മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത്, വേറൊരു മുന്നണി കേരളം ഭരിക്കുന്ന കാലത്ത്, അന്ന് ജയിലിൽ വന്ന മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിലെ ഒരു തടവുകാരൻ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട്. പിറ്റേന്നാണ് പിടിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് വെച്ചെന്ന് പറയുന്ന വളരെ ഒരു പഴയ അനുഭവം പുള്ളി പറയുന്നുണ്ട്. അപ്പം അത് ഭയങ്കര രസകരമായി മാറി. പക്ഷേ അതിനെ മുമ്പ് പറഞ്ഞ പോലെ രസകരമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്, അല്ലാതെ ഒരു മുറിന് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യലല്ല. അപ്പോൾ ഇങ്ങനെ രസകരമായി അത് ചോദിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരത്തെ പ്ലീസ് അതിന് കൂടുതൽ പോലെ മന്ത്രി എന്നോട് പിണങ്ങും എന്നൊക്കെ പറയുന്ന തരത്തിൽ. പക്ഷേ സോഷ്യൽ മീഡിയ അത് വലിയ തോതിൽ അത് എടുത്ത് ചർച്ച ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ നിന്നു, ഏതാണ് മന്ത്രി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പക്ഷെ ആധികാരികമായ ഒരാളാണ് പറയുന്നത്, അദ്ദേഹം എന്ന് പറയുന്നത് മുൻ ജയിൽ DGP വകുപ്പ് മേധാവി ആയിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സർവീസ് എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമായി ആളുകൾ അതിനേക്കാൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം ട്രിഗർ ചെയ്യുന്നത് ഒക്കെ പല രൂപത്തിലാകാം. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിച്ചു നിന്ന് തന്നെ ആവണമെന്നില്ല, വളരെ ലൈറ്റായിട്ടും ചോദിച്ച് നമുക്ക് അത് അട്രാക്ട് ചെയ്യാം. ചിലപ്പോൾ വന്ന് ഉത്തരം പറഞ്ഞു പോകും. പല പാറ്റേൺ അത് സ്വീകരിക്കാറുണ്ട്. ചില വിഷയങ്ങൾക്ക് വളരെയധികം ടെൻഷനുള്ള ഒരു പബ്ലിക്കിന്റെ വലിയ രോഷം, ജനരോഷം ഒക്കെ നിൽക്കുന്ന വിഷയത്തിൽ നമ്മളും അങ്ങനെ തന്നെ നിലപാട് ചിലപ്പോൾ സ്വീകരിക്കും. ഒരു പൊതുവായ ആളുകൾക്ക് വലിയ വികാരപരമായിട്ടുള്ള ഒരു വിഷയമൊക്കെ ഒന്ന് അതിനെ ആ ഒരു പാറ്റേണിൽ സ്വീകരിക്കും. അല്ലാത്തത് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെയാണ്, കുറച്ചുകൂടെ സെൻസിബിളായി ചോദിച്ച് പിടിക്കാൻ ശ്രമിക്കും.
1: പലപ്പോഴും ഈ ഒരു ചർച്ചാ വേദികൾ, വൈകുന്നേരത്തെ ചർച്ച, അത് കോടതിയായിട്ട് ചിലപ്പോൾ മാറാറില്ല. മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റീഡർ ആ ചർച്ച നയിക്കുന്ന ആളുകൾ ജഡ്ജി എന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്.
0: അതെ, മുമ്പ് പറഞ്ഞ മാപ്രാവിളി ഏതാണ്ട് തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് തോന്നുന്നു. അതായത് ഈ അവതാരകരാകുന്നവർക്ക് കിട്ടുന്ന ചില പേരുകൾ അവർ കൂട്ടിട്ട ജഡ്ജിമാർ, അന്തി ചർച്ചയിലെ ജഡ്ജിമാർ ഈ പറഞ്ഞ സുനിൽ അത് കുറച്ചുകൂടി കവറിലാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ വന്നത് ചില ചില ഇടപെടലുകൾ അസഹനീയമായി തോന്നുന്നു, ചിലത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു, പക്ഷപാതപരമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണേണ്ടത് ചില വിമർശനമാകാം. ഇപ്പോൾ ഏത് സർക്കാരാവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവട്ടെ, ഏത് പാർട്ടി ആവട്ടെ, അവർക്ക് അവർ പൊതുപ്രവർത്തകരാണ്, അവർക്ക് വിമർശനങ്ങളെ നേരിടാൻ കഴിയും, അതിൽ അവർക്ക് മറുപടി പറയാൻ കഴിയും, ആ വിമർശനങ്ങൾക്ക് മറുപടി കേൾക്കണം, വിമർശനത്തിൽ അവർ തിരുത്തുക വേണം. ഇതാണ് അതിൻ്റെ ഒരു മാധ്യമ ഇടപെടലിൻ്റെ ഗുണപരമായ വശത. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ചില ഈ വിമർശനം മാറിയിട്ട് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുക, അധിക്ഷേപിക്കുക, മുൻവിധിയോടെ കാണുക എന്ന് പറയുമ്പോൾ ഈ ഈ ചർച്ചകളുടെ, മുമ്പ് പറഞ്ഞ രാത്രിയിലെ ചർച്ചകളുടെ ഒരു പ്രതലം തന്നെ മാറിപ്പോവുകയാണ്. അപ്പം ഇരിക്കുന്ന അവതാരകരെ കാണുമ്പോൾ ഇപ്പോൾ ആളുകൾ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളുടെ അവതാരകരുടെ മുഖം കാണുമ്പോൾ ഈ ചർച്ചയുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയും. ഓ, ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാകും എന്ന് പറയുന്ന നിലയിലേക്ക് പ്രജുഡിസ്ഡ് ആകാൻ തുടങ്ങി. അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഇവര് സൃഷ്ടിച്ചെടുത്ത, അവതാരകർ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഒരു രീതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അവതാരകൻ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു നേതാവിൻ്റെ ഇവരുടെയൊക്കെ മുഖമിടിച്ചു പരത്തണം എന്ന തരത്തിൽ, അങ്ങനെ ആവുമ്പോഴേ അറിയൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അത് അതിരുകടന്ന്, ഇപ്പം നമുക്കൊരു വ്യക്തിയോട് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഇങ്ങനത്തെ ശൈലികൾ വരുന്നു. വലിയ നെടുങ്കൻ ഡയലോഗുകൾ അടിച്ച് അതിനെ ഇങ്ങനെ വിഷയത്തിന്റെ ചർച്ചയെ ഒന്ന് വല്ലാതെ വഴിതിരിച്ചു കൊണ്ടുപോക, ഇതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ആ ചർച്ചകൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, പക്ഷെ ആളുകൾക്ക് രസം പകരുന്നതാണ്, അതുപോലെ റേറ്റിംഗ് നോക്കുമ്പോൾ ഇതിന് മെച്ചം കാണുന്നുണ്ട് എന്നൊക്കെ കാണുന്നുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. ഇനിവേ എന്തായാലും അത് വിമർശനപരമാണ്, അത്രയും അതിര് കടക്കരുത്. ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊടുക്കാൻ കഴിയണം, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് ആളുകൾക്ക് അവരുടെ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയണം. ഇതാണല്ലോ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ ആയിരിക്കണം ഫോക്കസ് വേണ്ടത്. അത് അതും മുമ്പ് പറഞ്ഞ പോലെ എവിടേക്കോ വഴിവിട്ടപ്പോൾ നമ്മൾ നിരന്തരം ചെയ്ത് കഴിയുമ്പോഴേ, ഇപ്പോൾ പല അവതാരകരെ കുറിച്ചും പറയുന്ന ഒരു വിമർശനം എന്ന് വെച്ചാൽ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഞങ്ങൾ പറഞ്ഞാൽ അത് അതാണ് ഏതാണ്ട് പ്രമാണം അടിസ്ഥാനമായി മാറുക, മുമ്പ് പറയാം അവിടെയാണ് ഈ ജഡ്ജി എന്നൊക്കെയുള്ള തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് പെരുമാറുക, അപ്പൊ ചില വലിയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക, ആ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാപരമല്ലാതായി പോകുക, ആളുകൾ അതിനെ ചോദിച്ച, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് സ്വയം തിരുത്തേണ്ടതാണ്. അത് അവതാരകർക്കൊരു വലിയ റോൾ അതിനകത്തുണ്ട്, വാർത്താ പ്രസന്റേഴ്സിന് വലിയ റോളുണ്ട് അത് മാറ്റി തീർക്കാൻ.
2: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ
3: ഉത്തരവാദിത്തം.
4: വെൽക്കം ബാക്ക്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ്റൂം. കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു മാധ്യമ പ്രവർത്തകൻ ശരത് ചന്ദ്ര.
5: ഈ അവതാരകർ തന്നെ ഒരുമിച്ചിരുന്ന് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെക്കുന്ന പല പരിപാടികളും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, കൗണ്ടർ അടിക്കുന്നു, പരിഹസിക്കുന്നു, പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് BGM ഒക്കെ കുത്തിക്കയറ്റി അത് റീലാക്കി മാറ്റുന്നു, അത് ഷെയർ ചെയ്യുന്നു. ശരിക്കും ഇത് മനഃപൂർവ്വം റേറ്റിംഗിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നു?
6: പണ്ട് കാലത്ത് പറയാറില്ലേ, ഇപ്പം കാർട്ടൂൺ യഥാർത്ഥത്തിൽ വലിയ വിമർശനമാണ് അല്ലേ? പത്രങ്ങളിൽ നമ്മൾ കാണുന്ന കാർട്ടൂൺ രാഷ്ട്രീയ നേതാക്കളെ, നമ്മുടെ ഭരണാധികാരികളെ വിമർശിക്കുന്നു. പക്ഷേ ആ വിമർശനവും കാർട്ടൂണും ഏറ്റവും അധികം ആസ്വദിച്ചിട്ടുള്ളത് പലപ്പോഴും അതേ അതിലെ കഥാപാത്രങ്ങളായിത്തീരുന്ന മനുഷ്യർ തന്നെയാണെന്ന് പറയപ്പെടാറുണ്ട്. കാരണം അതിൻ്റെ സട്ടിലാണത്, അത് മൂർച്ചയുള്ളതാണ്, അതിൽ ഫലിതമുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അവർക്ക് എവിടെയോ വഴിതെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ഭരണാധികാരികൾക്ക് പെശവ് പറ്റിയിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ കഴിയുന്നൊരു നല്ല ടൂളായിരുന്നു കാർട്ടൂൺ എന്ന് പറയുന്നത്, കാരിക്കേച്ചേഴ്സ്. അങ്ങനത്തെ ഒരു തലം ഒന്ന് ആലോചിച്ച് നോക്കും. അത് കഴിഞ്ഞ് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് വരുന്നു, അതിലങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം. ഈ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടം വരെ എത്തും, ഇതിൽ നിന്ന് എങ്ങനെ ഇത് കട്ട് ചെയ്തു പോകും, എത്ര തരം റീലിന് സാധ്യതയുണ്ട്, ട്രോളിന് സാധ്യതയുണ്ട് എന്ന് ഉറപ്പായും നമുക്കറിയാം, ആളുകൾക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊക്കെ പർപ്പസ്ഫുള്ളി തന്നെയാണ്. റീലിന് വേണ്ടി സംസാരിക്കുന്ന വാർത്താവതാരകരുണ്ട്. ഈ കട്ട് ചെയ്തിടുക, റീലിടുക, വളരെ ഡ്രമാറ്റിക് ആയിട്ട് ആളുകളിൽ എത്തിക്കുക, ഞങ്ങളൊരു സംഭവമാണ്, ഞങ്ങളിത് ചെയ്തു, അത് ചെയ്തു, ഇതെങ്ങനെയാണ്. അപ്പൊ അത് റീല് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ
5: പറ്റുമല്ലോ.
6: ഓർഗാനിക്കായിട്ടും അല്ലാതെയും നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീഡിയോസ് നമുക്ക് ആളുകളിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ റീച്ചൊക്കെ കണ്ട് നമ്മളിങ്ങനെ പകച്ചു നിൽക്കും. ഇപ്പൊ ലൈവൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ലക്ഷങ്ങൾ കാണുന്നു എന്നൊക്കെ തരത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്, അതൊക്കെ സാധ്യമാണ്. അപ്പം അത്തരം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലമല്ലേ. ഇതെല്ലാം ഇതൊരു കോമ്പിനേഷൻ ആണ്. എത്ര റീൽ ഉണ്ടാക്കി കൊടുക്കുക, ഡിജിറ്റൽ ടീം അതിനെ മാർക്കറ്റ് ചെയ്യുക, അതിനെ സ്പ്രെഡ് ചെയ്യുക, ആളുകളിൽ എത്തിക്കുക, പിന്നെ ഈ വാട്സപ്പുകളിലൂടെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് വിടുക.
5: പണ്ടൊക്കെ ഈ TV വേണ്ടി മാത്രമായിരുന്നു വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിർബന്ധിതരാവുന്നുണ്ടല്ലോ.
6: അല്ല, അത് ആ മാറ്റം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇപ്പൊ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ മുമ്പ് പത്രം മാത്രമല്ല ഉണ്ടായിരുന്നു. പത്രത്തിൽ നമ്മള് വിഷ്വൽ മീഡിയയിലേക്ക് വന്നു, ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു, അതിൽ തന്നെ ന്യൂസ് വാർത്താ ചാനലുകൾ ഉണ്ടായി. അടുത്ത് ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കൂ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന കേരളത്തിലെ ഈ മറ്റു മാധ്യമങ്ങളാണ്, വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമാണ്, പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പോൾ എല്ലാം ഈ പ്ലാറ്റ്ഫോംസിന് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത് എല്ലാം. അതൊരു ഒരു വാർത്ത മുമ്പ് സുനിൽ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, അത് സോഷ്യൽ മീഡിയക്ക് കൂടി വേണ്ടി പാകമാകുന്ന വിധത്തിലാണ് പലപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ചർച്ചയൊക്കെ കഴിയുമ്പോൾ അതിന്റെ പിന്നെ കണ്ടന്റുകളൊക്കെ ചെറിയ ഒന്ന് ആളുകളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വല്ലാതെ കുറഞ്ഞില്ലേ. ഒരു മണിക്കൂർ ചർച്ചയൊക്കെ അങ്ങനെ ഇരുന്ന് കാണാൻ ആരും അങ്ങനെ ഒന്നും മെനക്കെടില്ലല്ലോ അത്ര, അല്ലെങ്കിൽ അത് ഇത്ര. അപ്പൊ നമ്മളിതിന്റെ കൊച്ചു വീഡിയോസ് പുഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ആളുകൾ അതിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള മനോധർമ്മങ്ങളൊക്കെ ചേർത്ത് അതിനെ റീലാക്കുകയും ഒക്കെ അവരുടേതായി റീലാക്കി മാറ്റും, അതിൽ നിന്ന് ട്രോൾ ഉണ്ടാക്കും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്.
5: ഈ ഒരു ചർച്ച ഇപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ കോണ്ടന്റ് എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത്? ഇന്ന് വാർത്തകൾ ഉണ്ടായാലല്ലേ വൈകുന്നേരം ചർച്ചയ്ക്കുള്ള ഒരു കോണ്ടന്റ് കിട്ടുള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരു സെലിബ്രിറ്റിയുടെ പ്രസംഗം വരെ ആരൊക്കെ ചർച്ച ചെയ്തു ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത്? ഏത് സമയമാകുമ്പോൾ തീരുമാനിക്കും ആരൊക്കെ ഗസ്റ്റ് വേണമെന്ന്, എപ്പോഴാണ് പ്ലാൻ ചെയ്യുക, അതിനെ കുറിച്ച് കൊണ്ട് പറയാം.
6: ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു സമയം എടുത്താൽ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും ആലോചിക്കാം. രാവിലെ മുതലേ ചിലപ്പോൾ ആലോചനകളൊക്കെ തുടങ്ങും, ഇന്ന് എന്തെടുക്കാം, എന്ന് ആലോചിക്കും. അപ്പോൾ അതുവരെ വന്ന വാർത്തകൾ എന്താണെന്ന് നോക്കും. ചിലപ്പോൾ കാര്യമായ ഒരു ഒരു പുഷുള്ള പഞ്ചുള്ള സബ്ജക്ട്സിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മളപ്പോൾ ഉച്ചവരെ വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി നോക്കാം. അങ്ങനെയൊക്കെ അങ്ങ് അവസാനം വരെ വൈകുന്നേരം വരെയൊക്കെ പോയ സമയങ്ങളുണ്ട്. ഒരു ഒരു ഗ്രിപ്പുള്ള വിഷയം കിട്ടാതൊക്കെ നിൽക്കുന്ന ഒരു ഡൾ ഡേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും, എന്നിട്ട് സബ്ജക്ട്സ് ഫിക്സ് ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യും എന്ത് വേണം എന്നൊക്കെ ആലോചിക്കും. ഒന്നിലേറെ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഏതാണ് ചർച്ച ചെയ്താൽ കുറെക്കൂടി ആളുകൾ എടുക്കുക എന്നതൊക്കെ ആലോചിക്കും. ആളുകൾക്ക് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് നോക്കും. അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയം എന്താണെന്ന് എന്നിട്ട് അതിനനുസരിച്ച് ഗസ്റ്റുകളെ നോക്കും. ഇപ്പോൾ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പാർട്ടികളൊക്കെ അവരവരുടെ ഗസ്റ്റുകളെയൊക്കെ നമുക്ക് തരിക ചെയ്യും. പണ്ടൊക്കെ നമ്മൾ നേരിട്ട് വിളിക്കുമായിരുന്നു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ. ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് ഈ മെയിൻ സ്ട്രീം ലീഡേഴ്സ് ഈ ചർച്ചകളിൽ നിന്ന് മാറാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ ഇത് കാണുമ്പോൾ തന്നെ ഇതിലേക്ക് വന്നിട്ട് ആളുകൾ കമന്റുകൾ പറയാൻ തുടങ്ങും. അപ്പൊ കടുത്ത രാഷ്ട്രീയമുള്ളവർ രാഷ്ട്രീയ എതിരെ അപ്പുറത്തു നിൽക്കുന്ന ആളുകളെ ആക്ഷേപിക്കും. ഇതുമൊക്കെ ചിലപ്പം രൂക്ഷം ഇത് കേൾക്കാൻ എന്തിനു ഞങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ലീഡേഴ്സ് ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ പാർട്ടികൾ ചെയ്യുന്നത് വെച്ചാൽ അവരവരുടെ പാനലിസ്റ്റുകളെ മാധ്യമ ചർച്ചകൾക്കായി പോകേണ്ട സ്പോക്സ് പേഴ്സൺസ് ഉണ്ട്, വക്താക്കളുണ്ട്, അവരുടെ ലിസ്റ്റ് അതാത് ദിവസം അതാത് പാർട്ടിയാണ്. ഇപ്പൊ CPI ആരാണ് ഏതൊക്കെ ചാനലുകളിൽ ആര് പോകണം തീരുമാനിക്കുന്ന ആ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ഏത് പ്രതിനിധി ഏത് ചാനലിൽ എങ്ങനെ പോകണം ആര് പോകണം തീരുമാനിക്കുന്ന ആ പാർട്ടിയാണ്. BJP എങ്ങനെ, മൂന്ന് മെയിൻ സ്ട്രീം പാർട്ടികളെ കുറിച്ച് ഞാൻ പറയാം. ബാക്കി നമ്മൾ സബ്ജക്ട് എക്സ്പേർട്സിനെയൊക്കെ നമ്മൾ തന്നെ വിളിക്കുന്നതാണ്. ഇപ്പോൾ സബ്ജക്ട് മാറുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ വിളിക്കും, ഫിനാൻഷ്യൽ ജേർണലിസ്റ്റുകളെ വിളിക്കും. ഇപ്പോൾ മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാക് ടെൻഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആർമി ഇതിലൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള കേണൽസ് അതുപോലെ ബ്രിഗേഡിയർ ഇവരെ ഇത്തരം ആളുകളെ വിളിക്കും. അതുപോലെ തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകർ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഫോർമർ അംബാസിഡേഴ്സ് അവരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, ഡിപ്ലോമാറ്റ്സ് ഇവരൊക്കെ. ഇങ്ങനെ അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചുള്ളത് ഓൾമോസ്റ്റ് അവർ തന്നെയാണ്
5: തരുന്നത്.
6: സബ്ജക്ട്സ് നമ്മൾ ഇതിനിടെ വൈകുന്നേരം ആകുമ്പം അന്ന് വരെ തീരുമാനിച്ച സബ്ജക്ട്സ് സന്ധ്യ നേരത്ത് സ്പോട്ടിൽ മാറിയ സമയങ്ങളൊക്കെ ഉണ്ട്. അതായത് വൈകുന്നേരം 7-8 മണിക്ക് ചർച്ച ചെയ്യുന്നതിന് 6:30, 7 മണി, 7 o'clockനൊക്കെ സബ്ജക്ട്സ് അതുവരെ പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് റൈസ് ചെയ്തിട്ട് ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് പോയി, ഒരു പുതിയ വിഷയത്തിലേക്ക് പോയി, പുതിയ ഗസ്റ്റുകളിലേക്ക് പോയി, അതിന്റെ ഗ്രാഫിക്സ് പാറ്റേൺസ് എല്ലാം കണ്ടന്റും എല്ലാം മാറ്റി, അങ്ങനെയൊക്കെ ചെയ്ത അനുഭവങ്ങൾ വളരെ റയറാണ്. സ്ഥിരമൊന്നും പറ്റില്ല, അത് അത്ര അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചാണ്, പക്ഷെ ചെയ്യാറുണ്ട്.
5: വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, ശരിക്കും ഈ ചർച്ചകൾക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ?
6: ഉറപ്പായും. ചർച്ചകൾ കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിലെ സുനിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ പൊതുയോഗങ്ങൾ കാണാറുണ്ടല്ലേ, അല്ലാതെ പൊതുയോഗങ്ങൾ കുറഞ്ഞില്ലേ? വൈകുന്നേ കോർണർ മീറ്റിംഗ്, ഞാൻ ഉദ്ദേശിച്ചതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കോർണർ മീറ്റിംഗ്, ചെറിയ വിഷയങ്ങൾക്കും ഒക്കെ തന്നെ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കോർണർ മീറ്റിങ്ങുകൾ മറ്റതൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെന്താന്ന് വെച്ചാല് അത് ഈ ന്യൂസ് ചാനലുകളുടെ ഒരു പ്രസൻസ്, വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ തന്നെ ഈ പറഞ്ഞ ഒരു പൊതുയോഗ സമാനമായി മാറിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ട്. ചിലപ്പം വളരെ മിതമായി സംസാരിച്ചു പോകുന്ന ഒരു പൊതുയോഗമായിരിക്കും, ചിലപ്പം കത്തിക്കയറുന്ന പ്രസംഗങ്ങൾ അടങ്ങുന്ന പൊതുയോഗങ്ങളാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ രാഷ്ട്രീയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയം എൻഗേജ് ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് ഇത് മാറി. അപ്പോൾ പൊതുയോഗത്തിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കുന്ന 4 ദിവസം പഴക്കമുള്ളതായിരിക്കും ഒരാള് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ആൾക്ക് നാട്ടിൻപുറത്തുകാർക്ക് അറിയാം ഇതൊക്കെ പുതിയ, ഇതിലും അപ്പുറത്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച. അപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ എക്സർസൈസ് ഇതിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ അതിൻ്റെതായ ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും രാഷ്ട്രീയം വളരെ സജീവമായി കാണുന്ന ചില ഏജ് ഗ്രൂപ്പ്സ് ഇത് നന്നായി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ ആളില്ല എന്നൊക്കെ പറയുന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നിട്ട് എന്തായാലും നിർത്താത്ത, ഒരു വിഷയം വന്നാൽ എത്രയോ മണിക്കൂർ ആ വിഷയത്തിൽ ചർച്ച പോകും. അതിനിപ്പോ സമയമില്ലാതായി. ഏതു നേരവും നമുക്കൊരു വിഷയം വന്നാൽ അതിൽ നിന്ന് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു, അതിൽ നിന്ന് കൂടുതൽ റെസ്പോൺസ് എടുക്കുന്ന നില വന്നു. ഇതൊക്കെ കേൾക്കാൻ ആളുണ്ട്, ആളുകൾക്ക് അറിയാൻ താല്പര്യം. ആ അതിന് പാകപ്പെടുന്ന കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കണം എന്നേ ഉള്ളൂ.
5: അടുത്തൊരു കാര്യം വാർത്തകളുടെ ഫോളോഅപ്പ്, ഫോളോഅപ്പ് പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. ഇപ്പൊ ഇന്ന് ഭയങ്കര വാർത്തയായ ഒരു കാര്യം ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം അത് അത് അത് അടിയിൽ പോയിട്ടുണ്ടാവും, എവിടെയാണെന്ന് പോലും അറിയില്ല, പിന്നെ അതിനെ കുറിച്ച് ആരും സംസാരിക്കില്ല. ചിലപ്പോൾ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഫോളോഅപ്പ് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്.
6: അത് ശരി, സുനിൽ പറഞ്ഞതിൽ ഒരു ഒരു കാര്യമുണ്ട്, ശരിയാണ്. കാരണം ഇങ്ങനെ ഈ ലൈവുകളുടെ ഒരു വലിയ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്, മുമ്പ് പറഞ്ഞ പോലെ കാണുന്നത് ലൈവുകൾ മാക്സിമം ലൈവ് റിപ്പോർട്ടിംഗ് കൂട്ടുക എന്ന് പറയുന്ന ഒരു ഒരു രീതി ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ ഫോളോ അപ്സ് പലയിടത്തും മിസ്സാവുന്നുണ്ടാവും. അത് പ്രശ്നം. പക്ഷേ എങ്കിലും നമ്മളൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഫോളോ അപ്സ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പറഞ്ഞൊരു കാര്യമാണ്, ഫോളോ അപ്സുകൾ കുറെക്കൂടി ശക്തമാകേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം തന്നെയാണ്. അത് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അപ്പപ്പോ വരുന്ന വാർത്തകളുടെ പുറകെ ഇങ്ങനെ ഒരു ചെയ്സ് ചെയ്യലാണ്. അങ്ങനെ ചെയ്സ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഹാൻഡിൽ ചെയ്ത വാർത്ത എവിടെ എന്നൊരു ചോദ്യം വരാം, ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് അത് കുറച്ചുകൂടെ സബ്ജക്റ്റ് ഉള്ള കാര്യം. മറ്റൊന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു കോൺട്രവേഴ്സ്യൽ സ്വഭാവം ഉള്ളതായിരിക്കും ഇങ്ങനെ ചെയ്ത് പോവുക. മറ്റത് വളരെ സീരിയസ് ആയി തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ചുകൂടി മീഡിയ ഹൗസസ് ആയാലും മാധ്യമ പ്രവർത്തകരായാലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു വാർത്താ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളിൽ ഈ ഫോളോ അപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകാറുണ്ട് ഉറപ്പായും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടായി ഓർമ്മിപ്പിക്കാറുണ്ട്, ആ വാർത്തയിൽ ഇനിയൊരു ഫോളോ അപ്പ് നമുക്ക് എടുക്കണം, അത് അന്വേഷിക്കണം, അത് എവിടെ എത്തി എന്ന് നോക്കണം. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരുപാട് കാര്യം. ഇപ്പം ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായില്ലേ, അതിലെ ഗുണഭോക്താക്കൾക്ക് നമ്മളിപ്പോൾ ഒരു മോഡൽ ടൗൺഷിപ്പാണ് അവിടെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സുകൾ നോക്കുക, അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുമ്പോൾ തന്നെ അത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് കിട്ടും, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് അതിന് പ്രത്യേകം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഹൈക്കോടതി തന്നെ അതിൽ ഇടപെട്ടിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫോളോ അപ്പ് പ്രധാനമാണ്, അത് ആളുകൾ ആഗ്രഹിക്കുന്നതുമാണ്, അത് ചെയ്യേണ്ടത് കുറച്ചുകൂടി ശക്തമായി ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.

0: ശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിലൊപ്പ മഹലെ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശരത്ചന്ദ്രൻ.
4: ചാനലിൽ ഒരു ഒരു അജണ്ട ഉണ്ടാവില്ലേ, എല്ലാ ചാനലിലും അവര് വാർത്തകളെ നോക്കി കാണുന്ന ഒരു രീതി ഉണ്ടാവില്ലേ, അപ്പൊ അതുപോലെ തന്നെ വാർത്ത അവതാരകനെ ചിലപ്പോൾ നോക്കി കാണുന്ന വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ചാനലിന് വേണ്ടി പലപ്പോഴും വാർത്തകൾ വായിക്കേണ്ടി വന്നിട്ടുണ്ടോ?
5: അല്ല, നമ്മൾ ഈ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതായിരിക്കും എപ്പോഴും നല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആണ് ഇന്നതിന്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് മാധ്യമങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവ പറയുന്നത്. ഒട്ടും ഇപ്പൊ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്നതിനേക്കാൾ അപ്പൊ ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവും. എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവും. ആ എഡിറ്റോറിയൽ പോളിസിയിൽ നിന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. വാർത്തകളെ ശരിയായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴും അതിലെല്ലാം എല്ലാ മാധ്യമങ്ങളുടെയും ഒരു എഡിറ്റോറിയൽ നയം അതിൽ പ്രതിഫലിക്കും, യാതൊരു സംശയവുമില്ല. പഴയ പോലെ പണ്ട് പറയുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന നിലയിലല്ല അതിനെ കാണേണ്ടത്. അതേതാണ്ട് സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ ഏത് കുഴപ്പം എന്ന നിലയ്ക്കല്ല. പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളെ ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലപ്പോൾ ചില നിലപാടുകൾ പറയേണ്ടതായി വരും. നിഷ്പക്ഷരാണ്, ഞാൻ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നതിന്റെ കാപട്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലമാണ്. കാരണം നമുക്ക് ഒരു ഈ പല കാര്യങ്ങളിലും ഒരു പക്ഷം പറയേണ്ടതായി വരും. കാരണം വസ്തുത പറയുമ്പോൾ പക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് മാത്രമല്ല കാണേണ്ടത്, ജനകീയമായ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ അതിലെ വസ്തുത പറയുമ്പോൾ ചിലപ്പോൾ നിഷ്പക്ഷത നടിച്ച് മാറി നിൽക്കാൻ കഴിയില്ല. അത്തരം അപകടകരമായ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരു സൂചനകൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാർത്ത ഇതാണ്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അങ്ങനെ വാർത്തകളെ മുമ്പ് ആദ്യ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഫാക്ട്സ് ബേസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനാലിസിസിലേക്ക് പോകുന്നിടത്താണ് നമുക്ക് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതായി വരുന്നത്. അതങ്ങനെ ചെയ്തും പോകേണ്ടതാണ്. അപ്പോൾ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഈ കാലത്ത് ആരും എടുക്കാത്തൊരു കാര്യമാണ്. നമുക്ക് എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്, എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നതുകൂടി ഇന്നിപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു.
4: ഈ മാധ്യമ പ്രവർത്തനം ഒരു പ്രഷറൈസ്ഡ് ജോലിയാണ്. കാര്യം ചിലപ്പോൾ നമുക്ക് എപ്പോഴാ വരേണ്ടി വരിക, എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുക, അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം രാവിലെ 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകുന്ന ഒരു ജോലിയല്ല എപ്പോഴാ വാർത്ത വരിക, രാത്രി വരിക, അതൊന്നും അറിയില്ല. അപ്പോൾ ശരിക്കും ഒരു പ്രഷറൈസ്ഡ് ജോലിയാണ്.
5: അല്ല, നമ്മളതുമായിട്ട് അങ്ങ് ഏതാണ്ട് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന സത്യത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നു. ഇതിപ്പം നമ്മുടെ പബ്ലിക്കിൽ പലപ്പോഴും വരുന്നൊരു കാര്യമാണ്. പബ്ലിക്കിൽ മാത്രമല്ല വീട്ടിലും വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയേറെ സമയം ചെലവഴിക്കുന്നത് ഓഫീസിലും വാർത്തയിലുമാണ്, അതുപോലെ യാത്രകളാണ് എന്നൊക്കെ വരുമ്പോൾ അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഇത് ജോലിയുടെ ഒരു ഭാഗവും കൂടിയാണത്. നമുക്കത് ഒഴിവാക്കിയിട്ട് പറഞ്ഞുള്ളൊരു ഒരു 8 hours എന്നൊക്കെ പറഞ്ഞിട്ട് ജോബ് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. ആളുകൾ പൊതുവെ എങ്ങനെയാണ്, മാധ്യമപ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഒരു ടൈം സ്ട്രെച്ച് ചെയ്ത് ജോലി ചെയ്യുന്ന കൂട്ടർ തന്നെയാണ്. അതൊരു ഒരു സമ്മർദ്ദമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാണുന്നവരുണ്ട്, രാജാവിൻ്റെ മകനിൽ മോഹൻലാൽ പറയുന്നതാണ് യാന്ത്രികമായി തോന്നിയാൽ പിന്നെ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ.
4: ഇത്രയും കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ആർക്കെങ്കിലും പ്രശ്നമാവും എന്ന് കരുതിയിട്ട് മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടോ, വായിക്കാതെ അല്ലെങ്കിൽ അത് വാർത്ത കൊടുക്കാതെ വെച്ചിട്ടുണ്ടോ?
5: അങ്ങനെയില്ല കേട്ടോ,
4: ഇല്ല,
5: അങ്ങനെയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരും, ഒരുപാട് റിസോഴ്സസ് വരും. സുനിൽ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അതിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ പോയിന്റ് ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും കൂടുതൽ വാർത്തകളും വിവരങ്ങളും, ഇതൊരു ഒരു റിലേഷൻ കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി നല്ല ഇൻഫർമേഷൻസ് കിട്ടും, അല്ലെങ്കിൽ ഇതിലും നല്ല വാർത്തകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണ്ട ചില കീ പി എയിലോ ക്രമീകരണമോ ഒക്കെ വരുത്താറുണ്ട്. അതുറപ്പായും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലേ, വലിയ തൂണുകളല്ലേ, ആ വലിയ തൂണിൽ ചാരി നിന്ന് അന്നത്തെ ദേശീയ തലത്തിൽ വളരെ സജീവമായിരിക്കുന്നൊരു ദേശീയ നേതാവ് പറഞ്ഞത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരി വരും എന്നതിനെ കുറിച്ചൊരു വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നേതാവ് ഈ മാധ്യമ പ്രവർത്തകനെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ പൊതുവിൽ വരുന്നു എന്ന രീതി വന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അപ്പോൾ അത് വാർത്ത അടിക്കാം, പക്ഷേ ഒരുപക്ഷെ എന്റെ സോഴ്സ് അതോടെ തീരുകയാവും. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് അതിൽ നിന്നല്ല വാർത്ത കൊടുക്കാൻ ഒരുപക്ഷെ ഈ സോഴ്സ് ഉപകാരപ്പെടും. അപ്പൊ നമ്മള് അങ്ങനത്തെ ചില കരുതി വെക്കലുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
4: എന്തെങ്കിലും
5: പിന്നെ അതിന്റെ പേരിൽ വാർത്തയുടെ പേരിലൊക്കെ പരിഭവപ്പെട്ടവരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ സന്ദർഭങ്ങളുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാതെ നമ്മൾ കൊടുക്കുന്നു എന്നതിൽ പരിഭവപ്പെട്ടവരൊക്കെ ഉണ്ട് അതിൽ ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ അതിന്റെ വഴിക്ക് വിടുക എന്നേ ഉള്ളൂ.
4: ഈ കേരളത്തെ പിടിച്ചുലയ്ക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കും?
5: അല്ല, കേരളം കുറച്ച് ക്വയറ്റായി നോർമലായി പോകുന്ന കാലമാണ്. എന്നെ സംബന്ധിച്ച് കേരളത്തെ അങ്ങനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഒന്നുമില്ല.
4: അല്ല,
5: നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നേരം പോലും വലിയ സെൻസേഷനായ ഒരു വാർത്തയുടെ പുറത്ത് ഓടുകയാണ്. ഞാൻ പാലക്കാട് അഹല്യയിൽ ഇരുന്നാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നതിൽ തന്നെ ഒരു ഇൻവെർട്ടർ കോമയിൽ പാലക്കാടുണ്ട്. അത് ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ തന്നെ ഉള്ളറകളിലേക്ക് പോവുക, പുതിയ വാർത്ത വരുന്ന വിവരങ്ങളുടെ ഉള്ളറകളിലേക്ക് പോവുക, അതിലൊക്കെ എടുക്കുന്ന ഡിസിഷൻസ്, തീരുമാനങ്ങൾ, ബന്ധപ്പെട്ടവർ എടുക്കുന്ന തീരുമാനത്തിന്റെ പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുക, അങ്ങനെ പോകുന്നുണ്ട്. അത് ഇതെല്ലാം ആളുകളെ ബാധിക്കുന്നതാണ്. അതെല്ലാം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ, പാർട്ടികളെ ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അത് ആ നിലയ്ക്ക് ഒലയ്ക്കുന്ന വാർത്തകളുമായി തന്നെയാണ് ദിവസവും സഞ്ചാരം.
4: ഒരുപാട് കാര്യങ്ങൾ എനിക്ക്.
5: പക്ഷെ ഞാൻ പറഞ്ഞത് സുനിൽ, കേരളം ആസ് എ ഹോൾ എന്ന ആസ് എ സ്റ്റേറ്റ് എന്ന നിലയിൽ കുറെ കൂടി സട്ടിലായി, വളരെ പൊട്ടൻഷ്യലായി, വളരെ എന്താ പറയുന്ന ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടോ ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ്. അതുകൊണ്ട് കേരളത്തെ എങ്ങനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ വ്യക്തികളിൽ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളിലോ പാർട്ടികളിലോ ഒക്കെ പല ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വലിയ തോതിൽ വാർത്തയാകുന്നു. അതിന്റെ കാലമാണ്, ഇനി അങ്ങോട്ട് ഇലക്ഷൻ കാലമാണ്, ഇത് കൂടും.
4: തീർച്ചയാണ്.
5: ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകൾക്ക് നല്ല തിരക്ക് പിടിച്ചൊരു കാലമാണ്.
4: ഒരുപാട് കാര്യങ്ങൾ വർത്താനം പറയണം, ഇനിയും ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുള്ള കാരണം ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് സർ, എല്ലാവിധ ആശംസകളും.
5: താങ്ക് യു സുനിൽ, പറഞ്ഞ പോലെ നീ സമയത്തെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. സമയത്തിനകത്ത് നിർത്തി ചർച്ച ചെയ്യണം. ആ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരും. എനിവേ, എന്നെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. താങ്ക് യു.
4: ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ ഒന്നിക്കുന്നു.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യഗാർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗാർ .gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും.
6: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹ്ലിയ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്
5: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
7: ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന് നിയമം ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ഐലിയാണ് ലാ പോയിന്റുമായിട്ട് ദേ കൂടെയുള്ളത്. അങ്ങനെ നമ്മൾ ഇതുവരെ മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ചും അവർക്കുള്ള സംരക്ഷണങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാറല്ലേ. എന്നാൽ ഈ ഭൂമി മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ? തീർച്ചയായിട്ടുമല്ല. സംസാരിക്കാൻ ശേഷിയില്ലാത്ത, സ്വന്തം വേദനകൾ പുറത്തു പറയാൻ കഴിയാത്ത പക്ഷി മൃഗാദികൾക്കും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമ്മളുടേതുപോലെ തന്നെ അതിന് തുല്യമായ അവകാശങ്ങളുണ്ടല്ലേ. ഇത്തരത്തിൽ മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, അഥവാ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്, PCA ആക്ട് എന്നാണ് പറയാ. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 51A(g) അനുച്ഛേദ പ്രകാരം, ആർട്ടിക്കിൾ 51A പ്രകാരം, വന്യജീവികളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും അവയോട് കരുണ കാണിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും മൗലിക അവകാശങ്ങളും അത് ഒരു കടമയായിട്ടാണ് കണക്കാക്കുന്നത്. പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, തെരുവുനായ്ക്കളെയോ അല്ലെങ്കിൽ പൂച്ചകളെയോ ഒക്കെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ കൊന്നൊടുക്കുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ്. എന്നാലുണ്ടല്ലോ. എന്നാൽ ഈ ഒരു നിയമപ്രകാരം തെരുവ് മൃഗങ്ങളെ അടിക്കുകയോ ചവിട്ടുകയോ വിഷം കൊടുത്ത് കൊല്ലുകയോ ചെയ്യുന്നത് വലിയ ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. ഇപ്പൊ ഐ പി സി സെക്ഷൻ നോക്കുകയാണെങ്കിൽ 429, 428, 429 വകുപ്പുകൾ പ്രകാരം ഏതെങ്കിലും മൃഗത്തെ കൊല്ലുകയോ അവയവഭംഗം വരുത്തുകയോ ചെയ്താൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണാറുള്ള മറ്റൊരു കാര്യമാണല്ലേ, എന്ത്, ഈ കാട്ടുപക്ഷികളെയും മറ്റു ചെറിയ പക്ഷികളെയൊക്കെ കൂട്ടിലിട്ട് വായുസഞ്ചാരമില്ലാതെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കാണാറില്ലേ. ഈ തത്തയ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് കൊണ്ടു നടന്ന് അത് ആ രീതിയിലൊക്കെ കാണാറുണ്ട്. നമ്മൾ പല റോഡുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ മൃഗങ്ങളെയും പക്ഷികളെയും അവയുടെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്കാതെ ഇങ്ങനെ ചങ്ങലയിട്ട് വലിയ രീതിയിൽ പീഡിപ്പിക്കുന്നതും കൃത്യമായ ആഹാരവും വെള്ളവുമൊക്കെ നൽകാതിരിക്കുന്നതും ഈ നിയമത്തിലെ സെക്ഷൻ 11 പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിട്ടാണ് പറയുന്നത്. ഈ മൃഗങ്ങളെ ഒന്ന് സ്നേഹിച്ചില്ലെങ്കിലും അവയെ ദ്രോഹിക്കാതിരിക്കാനായിട്ട് എന്ത് വേണം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ദേ കേൾക്കാം ഇന്നത്തെ ലവ് പോയിന്റിൽ. പ്രത്യേകിച്ച് പെറ്റ് ഓണേഴ്സിന്റെ അവകാശങ്ങളിലേക്കും കൂടിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേഡിയം വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Once again, welcome back to Law Point. Law Point മായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. നമ്മൾ ബ്രേക്കിന് മുൻപ് സംസാരിച്ചൊരു കാര്യം മൃഗസംരക്ഷണത്തിന്റെ നിയമത്തിന്റെ പൊതുവായ കുറച്ച് പശ്ചാത്തലത്തെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നഗരങ്ങളിലും ഫ്ളാറ്റുകളിലും ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് പലരും തങ്ങളുടെ ഫ്ളാറ്റുകളിലോ അല്ലെങ്കിൽ വാടക വീടുകളിലോ ഒക്കെ എന്താണ് ഈ നായ്ക്കളെയോ അല്ലെങ്കിൽ പൂച്ചകളെയോ ഒക്കെ വളർത്താറുണ്ട്. എന്നാൽ പലപ്പോഴും അവിടുത്തെ ഒരു റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ ഭാരവാഹികളോ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഫ്ളാറ്റിൽ പട്ടികളെ വളർത്താനായിട്ട് പാടില്ല, ഉടനടി അതിനെ മാറ്റണം എന്നൊരു കാര്യം പറയാറുണ്ട്. ഇത് ശരിക്കും എന്തെങ്കിലും ഒരു നിയമ സാധ്യതയുണ്ടോ? അല്ല, അതിലെന്തൊക്കെ ശരിക്കുള്ള ഒരു കാര്യം. അതായത് ഭാരത സർക്കാരിന്റെ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ AWBI പുറപ്പെടുവിച്ചിട്ടുള്ള കൃത്യമായ ഒരു നിയമപ്രകാരം ഒരു റെസിഡൻസ് അസോസിയേഷനും അവരുടെ ബൈലോയിൽ എഴുതി വെച്ചാൽ പോലും ഫ്ളാറ്റുകളിൽ വളർത്തുമൃഗങ്ങളെ നിരോധിക്കാനായിട്ട് നിയമപ്രകാരമായിട്ടുള്ളൊരു അവകാശവും ഇല്ല. നിയമപരമായിട്ട് അവർക്ക് അതിൽ ഒരു റൈറ്റും ഇല്ല. ഇനിയിപ്പോ ഭൂരിപക്ഷമായ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലുണ്ടല്ലോ, ഒരു പൗരൻ ഒരു വളർത്തുമൃഗത്തെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നൊരു കാര്യമുണ്ട്. കാരണം എന്താ? കാരണം വേറെ ഒന്നുമല്ല, അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ളൊരു കടന്നു കയറ്റമായിട്ട് മാറും. അതുകൊണ്ടാണ് അവർക്ക് അതിലൊരു റൈറ്റും ഇല്ലാതെ. ഫ്ളാറ്റിലെ ലിഫ്റ്റുകളിലോ പാർക്കുകളിലോ വളർത്തുമൃഗങ്ങളെ കയറ്റാൻ പാടില്ലെന്ന് പറയാനും അസോസിയേഷൻ അധികാരമില്ല കേട്ടോ. ഇപ്പോൾ വാടക വീടുകളിലാണെങ്കിൽ പോലും ഉടമസ്ഥനും ഈ പെറ്റ്സ് പാടില്ല എന്നുള്ള കണ്ടീഷൻ വെക്കാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇല്ല. അങ്ങനെ കരാറിലൊന്നും എഴുതി ചേർക്കാനും സാധിക്കില്ല എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന ഒരാളോട് മൃഗത്തെ വളർത്തുന്നതിന്റെ പേരിൽ മാത്രം ഇറങ്ങിപ്പോകാനായിട്ട് അവകാശപ്പെടാനായിട്ട് നിയമപരമായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, മൃഗങ്ങളെ വളർത്താൻ വേണ്ടി നമുക്ക് അവകാശമുള്ളത് പോലെ തന്നെയാണ് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ചില കടമകളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡിയോ വിത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ലോ പോയിന്റ് തുടരുന്നു. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ബ്രേക്കിന് മുന്നേ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പെറ്റ് ഓണേഴ്സിന് നിയമം അല്ലേ, പെറ്റ് ഓണേഴ്സിന് വേണ്ടിയിട്ട് നിയമം നൽകുന്ന അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത്. എന്നാൽ ഓർക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അതായത് ഈ അവകാശങ്ങൾക്കൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരുന്നുണ്ടല്ലേ. നമ്മുടെ വളർത്തുമൃഗങ്ങൾ കാരണം മറ്റുള്ളവർക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പു വരുത്തേണ്ടത് ആരുടെ കടമയാണ്? ഉടമസ്ഥന്റെ പൂർണ്ണമായ ബാധ്യതയുള്ളൊരു കാര്യമാണ്, അവരുടെ കടമ കൂടിയാണ്. അപ്പോ നിങ്ങളുടെ വളർത്തുനായി പൊതു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ റോഡുകളിലോ നടത്താനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിന് ലീഷ് അഥവാ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബെൽറ്റ് ധരിപ്പിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അക്രമ സ്വഭാവമുള്ള ഇനങ്ങളാണെങ്കിൽ മറ്റാളുകളുടെ സുരക്ഷയ്ക്കായിട്ട് അവയ്ക്ക് മൗത്ത് ഗാർഡ് അഥവാ മസിൽ ധരിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കേണ്ടത് ആ ഉടമസ്ഥന്റെ കടമയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലേ, വളർത്തുമൃഗങ്ങൾ പൊതുവഴികളിലും അയൽവാസികളുടെ മതിലുകളിലും ഈ മലമൂത്ര വിസർജനം നടത്തുന്നതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇത് അയൽപക്ക തർക്കങ്ങൾക്കും വലിയ നിയമ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുമുണ്ട്. അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുനിസിപ്പൽ പഞ്ചായത്ത് നിയമപ്രകാരം സ്വന്തം വളർത്തുമൃഗങ്ങൾ പൊതുസ്ഥലം അഴുക്കാക്കിയാൽ അത് വൃത്തിയാക്കേണ്ടത് ആരുടെ കടമയാണ്? ഉടമസ്ഥന്റെ കടമയാണ്. അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ വൻ തുക പിഴ ഈടാക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥയും വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ വളർത്തുനായ മറ്റൊരാളെ കടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC സെക്ഷൻ 289 പ്രകാരം ഉടമസ്ഥനെതിരെ കേസെടുക്കാം. അപ്പോ മൃഗത്തെ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഉടമസ്ഥന് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ ശിക്ഷയായിട്ട് ലഭിക്കാം. മാത്രല്ല കേട്ടോ, ഇരയായ വ്യക്തിക്ക് ഉണ്ടായ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും നൽകാനായിട്ട് ആര് ബാധ്യസ്ഥനാണ്? ഉടമസ്ഥൻ നിയമപരമായിട്ട് ബാധ്യസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പെറ്റ്സിനെ വളർത്തേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ എവിടെ പരാതി നൽകണം, ആ ഒരു വിഷയത്തെ കുറിച്ചാണ്. കേൾക്കാം ലാ പോയിന്റിൽ ഒരു ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം ലാ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ.

0: on your lights.
1: അങ്ങനെയുള്ള ആ പോയിന്റിന്റെ ഇന്നത്തെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ അങ്ങ് എത്തുകയാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മൃഗത്തിന് നേരെ കടുത്ത ക്രൂരത നടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വളർത്തു മൃഗത്തെ ഉടമസ്ഥൻ തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒരു സാധാരണക്കാരന് എവിടെയാണ് പരാതി നൽകാനായിട്ട് സാധിക്കുക? അതിന്റെ ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിനുവേണ്ടി എല്ലാ ജില്ലകളിലും കലക്ടറുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക സംവിധാനമുണ്ട്. അതാണ് SPCA, അതായത് സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. SPCA എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം, സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, അഥവാ മൃഗസംരക്ഷണ സൊസൈറ്റി. ഇപ്പൊ മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നേരിട്ട് പരാതി നൽകാം. അവർക്ക് പോലീസിന്റെ സഹായത്തോടെ അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും മൃഗങ്ങളെ പിടിച്ചെടുത്ത് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമുള്ള അധികാരമുണ്ട്. ഇത് കൂടാതെ തന്നെയുള്ള ഒരു കാര്യമാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കേസ് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ടല്ലേ, പീപ്പിൾ ഫോർ ആനിമൽസ്, ഇതൊക്കെ സജീവമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിയമം എന്നത് ഈ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല, അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഈ ഭൂമിയിലെ ജീവന്റെ എല്ലാ കണികൾക്കും വേണ്ടിയിട്ടാണ് നിയമ സംവിധാനങ്ങൾ ഉള്ളത് എന്നൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ മിണ്ടാപ്രാണികളോട് കരുണ കാണിക്കുന്നത് ഒരു സംസ്കാരത്തിന്റെ അടയാളം കൂടിയല്ലേ. അപ്പൊ ഈ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാ പെറ്റ് ഓണേഴ്സും തങ്ങളുടെ അവകാശങ്ങളും കടമകളും കൃത്യമായി മനസ്സിലാക്കി പെരുമാറുമെന്നാണ് ഞാൻ കരുതുന്നത്. നിയമങ്ങൾ പാലിക്കുക, ജീവജാലങ്ങളെ സ്നേഹിക്കുക. അങ്ങനെതേ കേട്ടുകൊണ്ടിരുന്ന ലോ പോയിന്റ് ആണ്. ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം ലോ പോയിന്റുമായി നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് നിങ്ങളുടെ സെന്റ് മാർജി ആയില്ല. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രധാന നിയമ വിഷയവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ക്യൂ കേട്ട് കൂടാം.

0: ശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന്റെ പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഭവാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: It's Rhythm of Palakkad.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ആഗോള ചലനങ്ങളും പ്രാദേശിക വാർത്തകളും ആഴത്തിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്ന ആഴ്ചവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രവും വർത്തമാനവും പുതിയ മാറ്റങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തെയും നമ്മുടെ നാടിനെയും ഒരുപോലെ സ്വാധീനിച്ച അതീവ പ്രാധാന്യമുള്ള വിശേഷങ്ങളാണ്. കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആശങ്കപ്പെടുത്തുന്ന ചില കണക്കുകൾ, റേഷൻ വിതരണത്തിലെ പുതിയ അപ്ഡേറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു വീഴ്ചയുടെ തുറന്നു പറച്ചിലുകൾ, ഒപ്പം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിൽ ചരിത്രം കുറിച്ച വനിതാ പ്രാതിനിധ്യം എന്നിവയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ആഴ്ചവട്ടം കടന്നു പോകുന്നത്. സാമ്പത്തിക രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മുടെ പോക്കറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിന്റെ നേർചിത്രവും ഏഷ്യയിലെ പുതിയ കോടീശ്വരന്റെ വിശേഷങ്ങളും കാത്തിരിപ്പുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിലെ രാഷ്ട്രീയ അട്ടിമറികളും അധികാര കൈമാറ്റങ്ങളും പശ്ചിമേഷ്യയിലെയും നേപ്പാളിലെയും യുക്രൈനിലെയും യുദ്ധ രാഷ്ട്രീയ പുകലുകളും ഇന്ന് നമ്മൾ സംസാരിക്കുന്നു. സാങ്കേതിക വിദ്യയിലെ AI വിപ്ലവവും സ്പോർട്സ് ലോകത്തെ കൗമാര വിസ്മയങ്ങളും മലയാളി തിളക്കവും തീർത്ത അത്ഭുതങ്ങളും, ഒപ്പം സിനിമാ ലോകത്തെ അണിയറ വിശേഷങ്ങളും ദുരന്ത വാർത്തകളുമടക്കം സമഗ്രമായ വിവരങ്ങളിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട, അതേസമയം ഭരണ സംവിധാനങ്ങൾ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ആനുകാലിക വിശേഷത്തിൽ പറയാനുള്ളത്. കേരളീയ പൊതുസമൂഹം വലിയ പ്രബുദ്ധത അവകാശപ്പെടുമ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ 6th കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ദേശീയ തലത്തിൽ ഭർതൃപീഡനം നേരിടുന്ന സ്ത്രീകളുടെ നിരക്ക് 29.2% നിന്ന് 22.3% കുറയുമ്പോൾ കേരളത്തിൽ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ നിരക്ക് 9.8% നിന്ന് 17.7% അതായത് ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. അതിലും ദയനീയം ഗർഭകാലത്ത് ഭർത്താക്കന്മാരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുന്നവരുടെ നിരക്ക് 0.5% നിന്നും 1.7% ഉയർന്നു എന്നതാണ്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഗാർഹിക സുരക്ഷിതത്വത്തിലേക്ക് നമ്മൾ ഇനിയും എത്രയോ കാലം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതിലേക്കാണ്. സാധാരണക്കാരുടെ അടുക്കള ബജറ്റുകളെ സ്വാധീനിക്കുന്ന റേഷൻ വിതരണമാണ് അടുത്ത കാര്യം. വരും ദിവസങ്ങളിലും സാധാരണക്കാർക്ക് ആശ്വാസമായി ഈ ജൂൺ മാസത്തിലും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 4 kg അരി 10.90 രൂപ എന്ന നിരക്കിൽ ലഭ്യമാകും. സ്വാധീനിക്കുന്ന റേഷൻ വിതരണമാണ് അടുത്ത കാര്യം. വരും ദിവസങ്ങളിലും സാധാരണക്കാർക്ക് ആശ്വാസമായി ഈ ജൂൺ മാസത്തിലും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 4 kg അരി ₹10.90 എന്ന നിരക്കിൽ ലഭ്യമാകും. കഴിഞ്ഞ മാസത്തെ അതേ അളവ് തന്നെയാണ് സർക്കാർ നിലനിർത്തിയിരിക്കുന്നത്. നീലക്കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 2 കിലോഗ്രാം വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതിനു പുറമെ വെള്ള നീല കാർഡ് ഉടമകൾക്ക് അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോഗ്രാം വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കുമെന്നും അധികൃതർ പോയ വാരം അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയ ഒരു വലിയ പാളിച്ച CBSE ഒടുവിൽ സമ്മതിച്ചുവെന്നുള്ളതാണ് മറ്റൊരു കാര്യം. 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ വലിയ പിഴവുകൾ സംഭവിച്ചതായി ബോർഡ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തിയ ഓൺസ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM രീതിയിലാണ് ഈ പാളിച്ചകൾ ഉണ്ടായത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനിടയിലാണ് തലസ്ഥാന നഗരിയിലെ ഒരു വിദ്യാലയത്തിൽ വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായത്. അട്ടകുളങ്ങര സർക്കാർ സെൻട്രൽ ഹൈസ്കൂളിന്റെ ഓടിട്ട പഴയ കെട്ടിടത്തിന്റെ പകുതിയോളം ഭാഗം തകർന്നു വീണു. മേൽക്കൂരയെ താങ്ങി നിർത്തിയ തടി ദ്രവിച്ചതാണ് അപകടത്തിന് കാരണം. ഭാഗ്യവശാൽ അധ്യാപകരും കുട്ടികളും ജോലി കഴിഞ്ഞ് മടങ്ങിയ ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്നത്. 16ാം കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി UDFലെ ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തത് പോയവാരം. നീണ്ട 39 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഒരു വനിത എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് മുഹസിന് 34 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകൾ നേടി വിജയിച്ചു. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇനി യാത്രക്കാരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനും ഗതാഗതം സുഗമമാക്കാനും വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിറക്കിയത് പോയവാരം. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണിവരെയാണ് ഈ ഒരു നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നത് വരെയോ പുതിയ ഉത്തരവ് വരുന്നത് വരെയോ ഇത് തുടരും. ഭരണസിര കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി മുതൽ സമ്പൂർണ്ണ പ്രൊഫഷണലിസം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പരമ്പരാഗത രീതികൾക്ക് മാറ്റം വരുത്തി മുഖ്യമന്ത്രി തലസ്ഥാനത്തുള്ള ദിവസം രാവിലെ 8 തന്നെ ഓഫീസിലെത്തും. ഉച്ചയ്ക്ക് 1:30 വരെ ഔദ്യോഗിക ഫയൽ നീക്കങ്ങളും യോഗങ്ങളും നടക്കും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം പൊതുജനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം, സുപ്രീം കോടതിയിൽ നിന്നാണ് പെൺമക്കൾ വിവാഹിതരായെന്ന കാരണത്താൽ

അവരെ കാരുണ്യപൂർവ്വമുള്ള ആശ്രിത നിയമനത്തിന് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കുടുംബം എന്ന നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ പെൺമക്കളെ ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് ജഡ്ജിമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. സംസ്ഥാനത്ത് ചർച്ചയായ മറ്റൊരു കേസിൽ കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കിയത് പോയ വാരം. കുടുംബത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചാണ് മന്ത്രിസഭാ യോഗം അടിയന്തരമായി കേസ് സി ബി ഐക്ക് വിട്ടത്. ഇതിനൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ റോഡിലിറങ്ങുന്നവർ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും. ഹെൽമറ്റ് ഉപയോഗിച്ചില്ല എങ്കിൽ 500 രൂപ പിഴ മാത്രമല്ല 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കും. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു ദിവസത്തെ നിർബന്ധിത സുരക്ഷിത ഡ്രൈവിംഗ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിച്ച് നൽകൂ. കേന്ദ്ര നിയമപ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ ഇതിന്റെ കാലാവധിയും ശിക്ഷയും കൃത്യമായി നിശ്ചയിച്ചിരുന്നില്ല. പുതിയ ഉത്തരവിലൂടെ ഇതിന് വ്യക്തത വന്നിരിക്കുകയാണ്. സ്ത്രീകളുടെ യാത്രാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചു. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും റിസർവേഷൻ സൗകര്യമുള്ള വണ്ടികളിലും സൗജന്യ യാത്ര അനുവദിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് വലിയ സാമ്പത്തിക സർവീസ് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ. അടുക്കള ബജറ്റുകളെയും ബിസിനസ് മേഖലയും ഒരുപോലെ ഉലയ്ക്കുന്ന വാർത്തകളാണ് സാമ്പത്തിക രംഗത്തു നിന്നുള്ളത്. രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. ഇത്തവണ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ സിലിണ്ടറിനാണ് വില കൂട്ടിയത്. കേരളത്തിൽ 46 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില 3131 രൂപയായി ഉയർന്നു. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല എന്നത് തൽക്കാലം ആശ്വാസമാണ്. ബിസിനസ് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് നോക്കിയാൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ വ്യക്തിയെന്ന നേട്ടം ചൈനീസ് വ്യവസായിയും ബൈഡാൻസ് സ്ഥാപകനുമായ, അതായത് ടിക്ടോക്കിന്റെ മാതൃകമ്പനിയുടെ ഷാങ് ഇമിങ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയെ മറികടന്നാണ് ഇമിങ്ങിന്റെ ഈ ഒരു കുതിപ്പ്. ബ്ലൂംബർഗ് ബില്ല്യണർ ഇൻഡെക്സ് പ്രകാരം 92.8 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ട് പ്രമുഖ ഡയറി ബ്രാൻഡായ അമൂൽ വൻ നിക്ഷേപങ്ങൾക്കാണ് ഒരുങ്ങുന്നത്. കന്നുകാലികൾ ഏറ്റവും അധികമുള്ള പശ്ചിമബംഗാളിൽ ലോകത്തെ ഏറ്റവും വലിയ തൈര് ഫാക്ടറി സ്ഥാപിക്കാൻ അമൂൽ തയ്യാറെടുക്കുന്നു. ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലായി ഏകദേശം 800 കോടി രൂപയുടെ നിക്ഷേപമാണ് അമൂൽ ആസൂത്രണം ചെയ്യുന്നത്. ഇതിൽ 600 മുതൽ 650 കോടിയും ബംഗാളിലെ ഫൗറയിലാണ് നിക്ഷേപിക്കുക. വ്യോമയാന മേഖലയ്ക്ക് വലിയൊരു ആശ്വാസവുമായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇടപെടലും ഈയാഴ്ചയുണ്ടായി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ഇന്ധന വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാൻ 10,000 കോടി രൂപയുടെ പ്രത്യേക ഫണ്ടിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 2026 മാർച്ചിൽ ലിറ്ററിന് 60.5 രൂപയായിരുന്ന വിമാന ഇന്ധന വില മെയിൽ 142 രൂപയായി, അതായത് 2.5 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര സർവീസുകൾക്കുള്ള ഇന്ധന വില ലിറ്ററിന് 75.6 രൂപയായി കേന്ദ്രം പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ചെയ്തു. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങൾ. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുള്ള ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കല്യാൺ ബാനർജി എംപിക്ക് നേരെയും ക്രൂരമായ ആക്രമണം നടന്നു. സ്വന്തം മണ്ഡലത്തിൽ വെച്ച് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ കല്യാൺ ബാനർജിയുടെ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. അദ്ദേഹം തലയിൽ കൈവച്ച് റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് BJP ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്ന് കല്യാൺ ബാനർജി ആരോപിക്കുകയും ചെയ്തു. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ കളമൊരുക്കുകയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയും മണ്ഡല പുനർനിർണയ ബില്ലും നടപ്പാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രം ശക്തമാക്കി. നേരത്തെ പാർലമെന്റിൽ ഈ ബില്ല് പരാജയപ്പെട്ടതിനാൽ ഇത്തവണ തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭരണരംഗത്തേക്ക് വന്നാൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരുടെ വിപുലമായ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 20,000 രൂപ മുതൽ 100,000 മുകളിൽ വരെ ശമ്പളം പറ്റുന്ന 10,000 താൽക്കാലികക്കാരാണ് നിലവിലുള്ളത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയല്ലാതെ വകുപ്പുകൾ നേരിട്ട് പരസ്യം നൽകി നിയമിച്ച ഇവരിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ യൂണിയൻ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ബന്ധുക്കളാണെന്ന ആക്ഷേപം ശക്തമാണ്. 10 വർഷം പൂർത്തിയാക്കിയ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളും കോടതി ഉത്തരവുകളുമായി എത്തിയവരുടെ ആവശ്യങ്ങളും പരിശോധിക്കാൻ പ്രത്യേക സമിതികളെയും നിയോഗിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികളാണ് നടക്കുന്നത്. മുതിർന്ന നേതാവ് BK ഹരിപ്രസാദിനെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചു. ഭരണ കൈമാറ്റത്തിനൊപ്പം പാർട്ടി സംവിധാനം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ തുടർച്ചയെന്നോണം കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരമേറ്റു. ബുധനാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എന്നാൽ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടികളാണ് നേരിടുന്നത്. മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഫിർഹാദ് ഹക്കീം കൊൽക്കത്ത മേയർ സ്ഥാനം രാജിവെച്ചത് പോയ വാരം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് കടുത്ത തടസ്സങ്ങൾ നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി. ഇതിന് പിന്നാലെ തൃണമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA ഋതബ്രത ബാനർജിയെ 58 MLA പിന്തുണയോടെ പുതിയ നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും സ്പീക്കർ രതീന്ദ്ര ബോസ് അംഗീകരിച്ചു. ഇത് മമതാ ബാനർജിക്ക് ഏറ്റ വലിയൊരു പ്രഹരമാണ്. രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇത്.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. രാജ്യാന്തര രംഗത്ത് യുദ്ധഭീതിയും രാഷ്ട്രീയ കൊടുങ്കാറ്റും നിറഞ്ഞ വാർത്തകളാണ് ഈ ഒരാഴ്ച പങ്കുവയ്ക്കാനുള്ളത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തലിന്റെ 55-ാം ദിവസം കുവൈറ്റിന് നേരെ വ്യോമാക്രമണമുണ്ടായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയ ശത്രുക്കളുടെ മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞതായി കുവൈറ്റ് സായുധ സേന പോയ വാരം അറിയിച്ചു. ആക്രമണ ഭീഷണിയെ തുടർന്ന് രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയും ചെയ്തു. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാനുമുള്ള നിർണായക പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കിയത് പോയ വാരം 208-നെതിരെ 215 വോട്ടുകൾക്കാണ് ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന പ്രമേയം പാസായത്. 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും ഇതിനെ പിന്തുണച്ചു. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് ഇറാനിൽ ട്രംപ് ആക്രമണം നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ആരോപണം. ഈ പ്രമേയം ഇനി സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയക്കും. യുക്രൈനിൽ റഷ്യ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ കൂടുതൽ ക്രൂരമായി തുടരുകയാണ്. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10 ഉയർന്നു. തലസ്ഥാനമായ കീവിൽ 4, ഡിനിപ്രോയിൽ 6 പേരാണ് മരിച്ചത്. 700-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് റഷ്യ പ്രയോഗിച്ചതെന്നും ഇതിൽ 642 തങ്ങൾ വെടിവെച്ചിട്ടതായും യുക്രൈൻ വ്യോമസേന അറിയിച്ചു. അയൽ രാജ്യമായ നേപ്പാളിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു. പ്രധാനമന്ത്രി ബലീൻ എന്ന ബാലേന്ദ്ര ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കം ഏകപക്ഷീയമല്ല എന്നും പലയിടങ്ങളിലും നേപ്പാൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇതിനെതിരെ ഭിന്നിച്ചു നിന്നിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുകയും പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങുകയും ചെയ്തു. യൂറോപ്പിലേക്ക് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSGയുടെ വിജയം ആഘോഷിക്കാനെത്തിയ ആരാധകരും പോലീസും ഏറ്റുമുട്ടിയതോടെ ഫ്രാൻസിലെ തെരുവുകൾ യുദ്ധക്കളമായി മാറി. സംഘർഷത്തിൽ 219 പേർക്ക് പരിക്കേറ്റു. കലാപം നിയന്ത്രിക്കാൻ ആയിരക്കണക്കിന് സൈനികരെയാണ് പാരീസിൽ വിന്യസിച്ചത്. ബസ് ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. സംഭവത്തിൽ 780 പേരെ അറസ്റ്റ് ചെയ്തതായി ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അറിയിക്കുകയും ചെയ്തു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. വരാനിരിക്കുന്ന കമ്പ്യൂട്ടിംഗ് വിപ്ലവം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെയോ ആപ്പുകളുടെയോ ആയിരിക്കില്ല, മറിച്ച് അത് നിർമ്മിത ബുദ്ധി അഥവാ AI ഏജന്റുകളുടേതായിരിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചത് പോയ വാരം. കമ്പനിയുടെ ബിൽഡ് 2026 ഡെവലപ്പർ കോൺഫറൻസിൽ സംസാരിക്കവെ കമ്പനി മേധാവി സത്യനാദല്ലയാണ് ഈ വിപ്ലവകരമായ വീക്ഷണം മുന്നോട്ട് വെച്ചത്. ഉപകരണങ്ങളിലും ആപ്പുകളിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന പഴയ ലോകത്ത് നിന്ന് മാറി മനുഷ്യനും കമ്പ്യൂട്ടറിനും ഇടയിലെ പ്രധാന ഇന്റർഫേസായി AI ഏജന്റുകൾ മാറുന്ന കാലമാണ് വരുന്നത്. എന്നാൽ ഈ AI സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടൻ ലോകത്ത് തന്നെ ആദ്യത്തെ നിർണായക നടപടി സ്വീകരിച്ചു. ബ്രിട്ടനിലെ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ നൽകുന്ന AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിതി ബുദ്ധി സേവനങ്ങൾക്ക് കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി നിയന്ത്രണം ഏർപ്പെടുത്തി. മാധ്യമങ്ങളുടെയും മറ്റ് വെബ്സൈറ്റുകളുടെയും ഉള്ളടക്കം അവരുടെ അനുമതിയില്ലാതെ AI ശേഖരിക്കുന്നത് തടയാനാണ് ഈ ചരിത്രപരമായ ഉത്തരവ്. ഇന്ത്യൻ ഡിജിറ്റൽ രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ജിയോ സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. 2026 March 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മാത്രം ജിയോ പ്ലാറ്റ്ഫോംസും അനുബന്ധ കമ്പനികളും ചേർന്ന് 3476 പുതിയ പേറ്റന്റുകളാണ് ഫയൽ ചെയ്തത്. അതായത് പ്രതിദിനം ശരാശരി 10 പേറ്റന്റുകൾ വീതം. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജിയോയുടെ വലിയൊരു മുന്നേറ്റമാണ് ഇത്. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രമുഖ സ്റ്റോറേജ് ബ്രാൻഡായ സാൻഡിസ്ക് തങ്ങളുടെ പുതിയ ക്രിയേറ്റർ സീരീസ് കേരളത്തിൽ അവതരിപ്പിച്ചു. അതിവേഗ മൈക്രോ SD കാർഡുകൾ, SD UHC സെക്കൻഡ് കാർഡുകൾ, അതിവേഗ USB സി ഫ്ലാഷ് ഡ്രൈവുകൾ, ഐഫോണിന് അനുയോജ്യമായ മാക്സേഫ് SSD ഫോൺ ഡ്രൈവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഇത് ക്രിയേറ്റർമാർക്ക് വലിയൊരു സഹായകമാണ്. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കളായി.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ. IPL ഒരിക്കൽ കൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജാക്കന്മാരായി മാറിയിരിക്കുന്നു. കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 wicketsന് തകർത്താണ് RCB കിരീടം നിലനിർത്തിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 runs വിജയലക്ഷ്യം 18 overs RCB മറികടന്നു. അർദ്ധ സെഞ്ചുറിയോടെ വിരാട് കോഹ്ലി ചേസിംഗ് നെടുന്തൂണായപ്പോൾ IPL തുടർ കിരീടം നേടുന്ന 3rd ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് രജിത് പാട്ടിദാർ സ്വന്തമാക്കി. മുൻപ് ധോണിയും രോഹിത്തും മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സീസണിലെ വ്യക്തിഗത പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് രാജസ്ഥാൻ റോയൽസിന്റെ 15 വയസ്സുകാരൻ കൌമാര വിസ്മയം വൈഭവ് സൂര്യവംശിയാണ്. ടൂർണമെന്റിലെ മികച്ച താരം, എമർജിംഗ് പ്ലെയർ, കൂടുതൽ റൺസ് നേടിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്, സൂപ്പർ സ്ട്രൈക്കർ, കൂടുതൽ സിക്സറുകൾ എന്നിങ്ങനെ 5 awards വൈഭവ് സ്വന്തമാക്കിയത്. ഫൈനലിൽ ഗുജറാത്തിന്റെ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും വേഗത്തിൽ പുറത്തായതോടെയാണ് ഈ കൌമാരക്കാരന് ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത്. മലയാളികൾക്ക് അഭിമാനമായി മറ്റൊരു ലോകകപ്പ് വാർത്തയുണ്ട്. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അന്തിമ സ്ക്വാഡിൽ മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദും ഇടം പിടിച്ചു. ഫിഫ ലോകകപ്പിനുള്ള ഒരു വിദേശ ദേശീയ ടീമിൽ ഒരു മലയാളി ഇടം പിടിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഈ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിലിരുന്ന് തത്സമയം കാണാനുള്ള അവസരവും ഒരുങ്ങിയിട്ടുണ്ട്. June 11 USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി ആരംഭിക്കുന്ന 48 ടീമുകളുടെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ സി എന്റർടൈൻമെന്റിന്റെ പുതിയ കായിക ചാനലായ Unite 8 Sports വഴിയും Z5 OTT പ്ലാറ്റ്ഫോം വഴിയും തത്സമയം കാണാം. 2034 വരെയുള്ള ഫിഫ ടൂർണമെന്റുകളുടെ സംപ്രേഷണ അവകാശമാണ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് നിന്ന് മറ്റൊരു ആവേശകരമായ വാർത്ത. ഈ വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ 3 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്ക് കളമൊരുങ്ങുന്നു എന്നതാണ്. മത്സരം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നതെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും പരമ്പരയിലെ ഔദ്യോഗിക ഹോം ടീം. September 13, 16, 19 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. കായികരംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷം. കേരളത്തിലെ ഭരണമാറ്റത്തിന് പിന്നാലെ അക്കാദമി കോർപ്പറേഷൻ തലപ്പത്തെ രാജികൾ തുടരുകയാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്ന സംവിധായകൻ കെ മധു ഔദ്യോഗികമായി രാജി സമർപ്പിച്ചത് പോയ വാരം മുൻ ചെയർമാൻ ഷാജി എൻ കരുൺ അന്തരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു കെ മധു ഈ പദവിയിലേക്ക് നിയമിതൻ.

ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് അക്കാദമികളിലും വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. തമിഴ് സിനിമാ ലോകത്ത് നിന്ന് ഞെട്ടിക്കുന്നൊരു അപകട വാർത്തയാണ് പോയ വാരം പുറത്തു വന്നത്. എസ് ജെ സൂര്യ സംവിധാനം ചെയ്യുന്ന കില്ലർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചെന്നൈക്ക് അടുത്തുള്ള ബിന്നി മിൽസ് വളപ്പിൽ പുലർച്ചെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ വലിയ സിലിണ്ടറിൽ നിന്ന് ചെറിയ സിലിണ്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മാറ്റുന്നതിനിടയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. മലയാള സിനിമയിൽ വലിയൊരു റിലീസ് പ്രഖ്യാപനവും ഈ ആഴ്ചയുണ്ടായി. ടിയാൻ എന്ന ശ്രദ്ധേയമായ ചിത്രത്തിന് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന അനന്തൻ കാട് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ പുറത്തിറങ്ങി. തമിഴ് താരം ആര്യ നായകനാകുന്ന ചിത്രം ജൂൺ 25 ലോകമെമ്പാടും റിലീസ് ചെയ്യും. വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രത്തിൽ ആര്യ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായാണ് എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായ മഞ്ഞുമ്പൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വലിയ നിയമക്കുരുക്കിലാണ്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് 1000+ പേജുകളുള്ള വിശദമായ കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ല എന്ന പരാതിയിലാണ് നടപടി. കലാവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ

ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആഴ്ചവട്ടത്തിൽ പോയ വാരത്തെ നഷ്ടങ്ങൾ. മുതിർന്ന ബോളിവുഡ് ചലച്ചിത്ര നിർമ്മാതാവും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മുൻ ചെയർമാനുമായിരുന്ന പഹ്ലജ് നിഹലാനി അന്തരിച്ചത് പോയ വാരം. 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മുംബൈയിലെ സ്വവസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1980കളുടെ തുടക്കത്തിൽ ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കടന്നുവന്ന നിഹലാനി ബോളിവുഡിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഈയൊരു വാർത്തയോടുകൂടി ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളായിരുന്നു ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. വീണ്ടും അടുത്ത ഞായറാഴ്ച.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: സമൂഹത്തിന് വെച്ച ഭൌതിക ദേഹത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒരു മണിവരെയാണ് പൊതുദർശനം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
1: മൂന്ന് പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. മൂന്ന് പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂർ ടൌൺഹാളിലെത്തി സലീംകുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം സലീംകുമാറുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വികാരവായ്പോടെ അനുസ്മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും അനുശോചിച്ചു. കോൺഗ്രസുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ ദിനാചരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. രാജ്യത്ത് ഗാർഹിക എൽ പി ജി പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 വരെയാണ് ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. സിബിഎസ്ഇ 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് സിബിഎസ്ഇ തീരുമാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത 66 ഭാഗമായ സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. തളിപ്പറമ്പ് കുപ്പത്ത് സി എച്ച് നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം കെ പി നൌഷാദ് അലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സ്മൃതിശേഖരങ്ങളുടെ സമർപ്പണം ഡോക്ടർ കെ മുരളീധരൻ നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്ത്യ മികച്ച നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 503 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 3 368 റൺസ് എന്ന നിലയിലാണ് മത്സരം പുനരാരംഭിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ 1-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിനുശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. കണ്ണൂരിൽ ഏഴാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്നലെ നടന്ന പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ ടി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. എംഎൽഎമാരായ ടി കെ ഗോവിന്ദൻ, ടി ഒ മോഹനൻ, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട ടീമിനെയാണ് ചേംബർ ടീം പരാജയപ്പെടുത്തിയത്. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ടീമും മലപ്പുറം കണ്ണൂർ ടീമുകളും ഏറ്റുമുട്ടും. ഇന്ത്യൻ വനിത ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേ വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ഗവൺമെന്റ് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. എൻഡിഎ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. ബിജെപി പ്രവർത്തകർ കൊല്ലം ബീച്ചും പരിസരവും ശുചീകരിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ദിനം ഇന്ത്യ മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്തജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112,
4: 04923225000.
5: നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി ഉള്ളിടത്തോളം കാലം ചില പാട്ടുകൾ ഇങ്ങനെ നമ്മള് പിന്നെയും തന്റെയും പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയ പാട്ട് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയിലെ പാട്ടാണ്. വയലാർ എഴുതിയ വരികൾ. ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതകം പുറത്തു വയ്ക്കുന്നീ നഗ്നപാതയായി അകത്തു വരും. ഈ വരികൾ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്നത് ചെമ്പരത്തി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ പഴയ ഒരു സിനിമ. പഴയതെന്ന് പറയുമ്പോൾ 1972 സിനിമ. PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥ അതാണ് ചെമ്പരത്തി എന്ന കഥ. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഫിലിം മേക്കർ ഭരതൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റിക് ഡെബ്യൂ നടത്തിയത് ഈ ചിത്രത്തിലൂടെയാണ്. അഭിനയത്തിലൂടെയല്ല, ആർട്ട് ഡയറക്ടറായിട്ട് ഭരതൻ തുടങ്ങി വെച്ച ഒരു ചിത്രമാണ് ചെമ്പരത്തി എന്ന സിനിമ. ചെമ്പരത്തി എന്ന സിനിമയിൽ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഈ സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. ഫോർ ദി ബെസ്റ്റ് സെക്കൻഡ് ഫിലിം എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. 1972 ആ ചിത്രത്തിലെ പാട്ടാണ് ആദ്യം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന പാട്ട്. ദാസേട്ടൻ പാടിയ വേർഷനും മാധുരിയമ്മ പാടിയ വേർഷനും ഉണ്ട്. നമുക്ക് ദാസേട്ടൻ്റെ വേർഷൻ കേൾക്കാം ആദ്യം. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സംഗീതാസ്വാദകരായ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഭിരാമി.

ം എന്ന രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്ത് രസമാണല്ലേ ഈ പാട്ട് കേൾക്കാനായിട്ട്. പണ്ടുള്ള ആളുകൾ കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഈ ജനറേഷനിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുന്ന ഈ പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ചക്രവർത്തിനി എന്ന പാട്ട്. ഇനി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇതേപോലെ ഭയങ്കര രസമുള്ള ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ മലയാള സിനിമ ഗാനശാഖയിലുണ്ട്. തലമുറകൾ കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങൾ, പഴയ കുറേ ഗാനങ്ങൾ. അതിൽ അടുത്ത ഗാനം 1978 പുറത്തിറങ്ങിയ റൗഡി രാമു എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്യാം ഈണം പകർന്ന ഗാനമാണ് ബിച്ചു തിരുമല വരികൾ എഴുതിയ പാട്ട്. ദാസേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. റൗഡി രാമു എന്ന ചിത്രത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാട്ട് നളദമയന്തി കഥയിലെ അരയന്നം പോലെ എന്ന പാട്ടാണ്. 1978 ഇറങ്ങിയ ഒരു സിനിമ. മധുവും ശാരദയും ജയഭാരതിയും ജോസ് പ്രകാശും ഒക്കെ ലീഡ് റോളുകളിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമാണ്. ശ്യാമിൻ്റെതാണ് സംഗീതം. ഇതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. ജാനകിയമ്മ പാടിയ മഞ്ഞും തേനേറി എന്ന പാട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ദാസേട്ടൻ്റെ ശബ്ദത്തിലിറങ്ങിയ നളദമയന്തി കഥയിലെ അരയന്നം പോലെ എന്ന പാട്ടാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

അടുത്ത ഗാനം ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ പാട്ടാണ്. 1970 ഇറങ്ങിയ ഒരു സിനിമ ലോട്ടറി ടിക്കറ്റ്. ആ സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സ്വാമികളെ സംഗീതം പകർന്ന ഗാനം. മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിവഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ എന്നാണ് വരികൾ. ഈ വരികൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു റൊമാൻറ്റിക് സോങ് ആയിട്ട് ആ സോങ് മാറുകയാണ്. ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ ആ ഗാനത്തിലേക്കാണ് നമ്മളിനി

1970 ഇറങ്ങിയ ഒരു ചിത്രമാണ് ത്രിവേണി എന്ന സിനിമ. എ വിൻസെന്റ് സംവിധാനം ചെയ്ത സിനിമയാണ് ത്രിവേണി. ത്രിവേണി എന്ന സിനിമയിലെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. വയലാറിന്റെ വരികൾ, വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് തകർത്താടിയിട്ടുള്ള ഒരു സമയമാണ് ഈ 70s എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് നല്ല പാട്ടുകൾ ഈ ഒരു സിനിമയിലുണ്ട്. കൈതപ്പുഴക്കായില്ലേ എന്ന പാട്ട്, കിഴക്ക് കിഴക്കൊരാന എന്ന പാട്ട്, സംഗമം സംഗമം എന്ന പാട്ട്. അതില് ഒരുപാട് നാളായി കൈതപ്പുഴക്കായലിലേക്ക് ഇടയ്ക്ക് കേൾക്കാറുള്ള പാട്ടാണെങ്കിലും സംഗമം സംഗമം ത്രിവേണി സംഗമം എന്ന പാട്ട് കേട്ടിട്ട് കുറച്ച് നാളായി എന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശാരദയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. തോപ്പിൽ ഭാസി എഴുതി, എ വിൻസെന്റ് സംവിധാനം ചെയ്ത, ചിത്രലയ അവതരിപ്പിച്ച ത്രിവേണി.

ചില പാട്ടുകള് എത്ര കേട്ടാലും മതി വരാത്ത ചില ഗാനങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇത് പഴയ ആളുകളുടെ പാട്ടുകളാണെങ്കിലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നില്ലേ? അങ്ങനെയുള്ള പാട്ടുകളിൽ ഒന്നാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, ത്രിവേണി എന്ന സിനിമയിലെ പാട്ടിനി. അടുത്ത ഗാനം ഇതേപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വരികളുള്ള നല്ല ഈണമുള്ള വയലാർ ദേവരാജൻ ടീമിന്റെ തന്നെ അടുത്തൊരു പാട്ടാണ്. ഗന്ധർവ ക്ഷേത്രം എന്നൊരു സിനിമ ഇറങ്ങുന്നു 1972. ആ സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ ടീം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സിനിമയിലെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്.

1970 ഇറങ്ങിയ ഒരു സിനിമ ദത്തപുത്രൻ എന്ന ചിത്രം. ആ സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ വരികളാണ് സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്ന വരികള്. ചിലപ്പോഴെങ്കിലും ചില ഫോട്ടോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ പറയുന്ന ഒരു വരിയായിട്ട് അത് മാറിയിട്ടുണ്ട്. വയലാർ പണ്ട് എഴുതി വെച്ചത് ദത്തപുത്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസേട്ടനാണ് ഈ ഒരു പാട്ട്

1970 ഇറങ്ങിയ ഒരു ചിത്രമാണ് ദത്തപുത്രൻ എന്ന സിനിമ. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ചിത്രമാണ്. ഈ സിനിമയിൽ സത്യനും പ്രേംനസീറും ഷീലയും ജയഭാരതിയൊക്കെ ആയിരുന്നു ലീഡ് റോളുകളിൽ എത്തിയത്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, ആ സംഗീതത്തില് നമ്മള് ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞു, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്ന പാട്ട്. ആ പാട്ട് കേട്ടതുകൊണ്ട് ഈ ദത്തപുത്രൻ എന്ന സിനിമയില് വേറൊരു പാട്ട് കൂടിയുണ്ട്, നല്ല രസമുള്ള പാട്ട്. സുശീലാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ എന്ന പാട്ട്. എന്ത് രസമുള്ള പാട്ടാണ്, എന്ത് രസമാണ് ഈ പാട്ടിന്റെ വരികള്. വയലാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന്, പി സുശീല പാടിയ ആ ഗാനമാണ്.

സി ഡയറക്ട് ചെയ്ത ഒരു ചിത്രമുണ്ട്, 1972 ഇറങ്ങിയ സിനിമ. ഒരു സുന്ദരിയുടെ കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. പി കേശവദേവും തോപ്പിൽ ഭാസിയും ചേർന്നാണ്, പി കേശവദേവിന്റെ കഥയാണ്, തോപ്പിൽ ഭാസി എഴുതിയ ഡയലോഗ്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒരു സുന്ദരിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ജയഭാരതി ഇങ്ങനെ നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ ആയിരുന്നു ഈ സിനിമയുടെ പോസ്റ്റർ. ആ സിനിമയിലും കുറെ നല്ല പാട്ടുകളുണ്ട്, ദേവരാജൻ വയലാർ ടീമിന്റെ പാട്ടുകൾ. അതില് വെണ്ണ തോൽക്കുമുടലോടെ എന്ന പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഇപ്പോ ഓർമ്മയിലുണരും ഗാനങ്ങളെ.

അടുത്ത ഗാനം വിവാഹിത എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1970 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് വിവാഹിത. പ്രേംനസീറും സത്യനും പത്മിനിയും സുകുമാരിയും ഒക്കെ ആയിരുന്നു ലീഡ് റോളുകളിൽ എത്തിയത്. ഈ സിനിമ 1963 ഇറങ്ങിയ ഗുംറ എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു വിവാഹിത എന്ന സിനിമ. ഒരുപാട് നല്ല പാട്ടുകളുമായി എത്തിയ സിനിമയാണ് വിവാഹിത. വിവാഹിതയിലെ പാട്ടാണ് സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന പാട്ട്. അതേപോലെ തന്നെ അതില് മായാജാലക വാതിൽ എന്നൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയ പാട്ട്. വയലാർ എഴുതിയ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം.

അർത്ഥഗാനം 1971 റിലീസ് ചെയ്ത കരകാണാ കടൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നല്ല രസമുള്ള ടൈറ്റിലല്ലേ കരകാണാ കടൽ. ആ ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം ഒരുക്കുന്നു. സുശീലാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. 1971 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്, കരകാണാ കടൽ എന്ന സിനിമ ഇറങ്ങുന്നത്. കെ സേതുമാധവൻ ഡയറക്ട് ചെയ്തൊരു ചിത്രമാണ്. എസ് എൽ പുരം സദാനന്ദൻ വരികൾ എഴുതിയ സിനിമ. അങ്ങനെ സുപ്രിയയുടെ കരകാണാ കടൽ കളർ ചിത്രം എന്നൊരു പോസ്റ്ററിലൊക്കെ ഇറങ്ങുന്നു. സത്യനും മധുവും ജയഭാരതിയൊക്കെ അഭിനയിക്കുന്നു. ഒരു സെപ്റ്റംബർ മാസമാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. ആ സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പാട്ടാണ് കാറ്റു വന്നു കള്ളനെ പോലെ എന്ന പാട്ട്. സുശീലാമ്മയുടെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങൾ.

1977 ഇറങ്ങിയ ഒരു ചിത്രം. വിഷുക്കണി എന്നാണ് ഈ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തത് സലീൽദായിരുന്നു. സലീൽ ചൗധരി മ്യൂസിക് ചെയ്ത പാട്ടുകളുമായി എത്തിയ ചിത്രം. ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ള വരികൾ, ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. വിഷുക്കണി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന പാട്ട് മലർക്കൊടി പോലെ എന്ന പാട്ടല്ലേ? ആ പാട്ടല്ല നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജയചന്ദ്രൻ പാടിയിട്ടുള്ള പൊന്നുഷസ്സിൻ ഉപവനങ്ങൾ എന്ന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം പകർന്ന് 1977 ഇറങ്ങിയ വിഷുക്കണി എന്ന ചിത്രത്തിലെ പാട്ട്, പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ.

ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ അവസാനത്തെ ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നത് പി ജയചന്ദ്രന്റെയും പി മാധുരിയുടെയും ശബ്ദത്തിലാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്, പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വരികളാണ്. 1973 അച്ചാണി എന്ന സിനിമയിലെ പാട്ട്. മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാര മലർ കൊണ്ട് ശരം തൊടുത്തു, മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മതകരമാമൊരു വേദന. ഈ വരികളാണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദേവരാജൻ മാസ്റ്ററുടെ കയ്യിൽ കൊടുത്തത്. പെട്ടെന്ന് തന്നെ ഈണങ്ങൾ ജനിച്ചു. ആ ഈണം പിന്നീട് ജയചന്ദ്രന്റെയും മാധുരിയമ്മയുടെയും ശബ്ദത്തിൽ നമ്മൾ കേട്ടു. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടഗാനമായി മാറി അച്ചാണി എന്ന സിനിമയിലെ ഈ ഗാനം. ആ ഗാനത്തോടുകൂടി ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുമ്പോൾ ഇത്രയും സമയം പഴയ കുറച്ച് പാട്ടുകളുമായി നിങ്ങളുടെ കാതോരം ചേർന്നത് ഞാൻ അഭിരാമി. വീണ്ടും എത്താം നാളെ ഇതേ സമയം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: FM 90.4. It's rhythm of Palakkad.
1: Ya, trophy.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീംകുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് EUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകൂ. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ബിഗ് നോ ആണ് പലർക്കും. ചിലപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോഴും വലിയ മടിയാണ് ഈ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിമ്മിൽ പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആള്. പക്ഷെ ആൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇൻസ്റ്റഗ്രാമിൽ ഈ മിറർ സെൽഫി എടുത്തിട്ട് ജിം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, ജിമ്മിൽ പോകുന്നുണ്ടെന്ന് നാലാൾ അറിയട്ടെ എന്ന് പറയുക, ഇതൊക്കെയാണ് ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആള് ഫോണിന്റെ ക്യാമറയൊക്കെ തുടച്ച് ആൾ റെഡി ആയിട്ട് നിൽക്കും. നമുക്കേ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അൺകംഫർട്ടബിൾ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യുക, ചില ടാസ്കുകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ അങ്ങ് കൊടുക്കുക, അടിപൊളിയായിരിക്കും. നമ്മൾ പിന്നീട് നമ്മൾ നല്ല സെറ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില അൺകംഫർട്ടബിൾ തിങ്സ്, ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ, മോശം കാര്യങ്ങളല്ല നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ നമുക്കൊരു ഒരു മടി, ചെറിയൊരു താല്പര്യക്കുറവ് അതുണ്ടാവും. ചില ആളുകൾക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നാലും ഇല്ല വേണ്ട പിന്നെയാവട്ടെ, മടി മടിയാണ് കാര്യം. പക്ഷെ അത് നമ്മളൊന്ന് ചെയ്തു നോക്കൂ. എല്ലാ ദിവസമല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത പക്ഷെ നമ്മുടെ സ്കില്ലിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്ന് നല്ല മഴയല്ലേ, അല്ലെങ്കിൽ ഇന്നിപ്പോ ദാ ചൂടായിട്ട് പുറത്തിറങ്ങാൻ പയ്യ, ഇന്ന് ഫുൾ ടയേർഡായിട്ടുള്ള ഒരു ദിവസമാണ്, ഇന്നുകൂടെ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ചോദിച്ചേ നമ്മള് തന്നെ നമ്മളെ അങ്ങ് സോപ്പിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വെറുതെ ഒരു മടിയുടെ പേരിൽ നമ്മളങ്ങ് മാറ്റി വെക്കും അല്ലെ. ഇത് പിന്നെ നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മളങ്ങ് കുക്ക്ഡായി പോവും. ശരിക്കും പറഞ്ഞാലേ ഈ ഡ്രൈവിംഗ് സ്കില്ല് പോലെയാണ്. ചില ആളുകൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം എന്നുണ്ട്, പക്ഷെ പേടിയായിരിക്കും. പേടിച്ചിട്ട് വണ്ടി എടുക്കാതിരുന്നാൽ ആ സ്കില്ലങ്ങ് മാഞ്ഞു പോവുകയുള്ളൂ. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മള് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓടിച്ചു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളത് മറന്നു, നമ്മൾ പഠിച്ച ആ ഒരു സ്കില്ല് മറന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ആദ്യമൊക്കെ ഒരു റെഡ് ഫ്ലാഗ് പോലെ തോന്നും, എന്താ അത്, നമുക്ക് തീരെ പറ്റുന്നുണ്ടാവില്ല, മനസ്സ് നമ്മളോട് വല്ലാത്ത ദേഷ്യം കാണിക്കും. പക്ഷെ പതിയെ പതിയെ അത് നമ്മുടെ കംഫർട്ട് സോണിന്റെ ഭാഗമാകും. ഈ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറയുന്ന സംഗതി ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ദിവസവും നമ്മൾ ചിലപ്പോൾ അത് ചെയ്തു പോകും. നമുക്ക് ആ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അൺകംഫർട്ടബിൾനെസ് അതങ്ങോട്ട് മാഞ്ഞു പോകും. പിന്നെ ദാറ്റ് വിൽ ഹിറ്റ് യു ഡിഫറെന്റ്ലി, അതാണ് സംഭവം. സോ മടിയൊക്കെ മാറ്റി വെച്ച് ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടി സമയം

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ചില ദിവസങ്ങളിൽ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഇന്ന് ഫുൾ ക്ഷീണല്ലേ, ഇന്നിപ്പോ എക്സസൈസ് ഒക്കെ ചെയ്യണോ അല്ലെങ്കിൽ നടക്കാൻ പോണോ പുറത്തേക്ക്. ചില ആളുകള് അങ്ങനെ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നിപ്പോ ഡ്രൈവിങ്ങിന് പോണോ വയ്യ. പക്ഷെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മറഞ്ഞു പോകുന്ന സ്കിൽസ് ഉണ്ട് ഒരുപാട്. അങ്ങനെ ഇഷ്ടമില്ലാത്ത അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങള് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്യണം. അത് വളരെ മിനിമം ആണ്. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കഴിയുമ്പോൾ അത് അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് മാറും. നമുക്ക് ആ കാര്യത്തിനോട് വലിയ ദേഷ്യമൊന്നും പിന്നെ ഫീൽ ചെയ്യില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഓക്കെ ആവും. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷേ ഈ ജോലിയുടെ ഭാഗമായിട്ടും അതുപോലെ ഫ്യൂച്ചറിന്റെ കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് ഇംഗ്ലീഷിൽ നല്ല കമാൻഡ് വേണം. അപ്പോ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഓർത്ത് ക്ലാസ്സിൽ പോകുന്ന ആളുകളുണ്ടാവും. ഈ ഇത് ആവശ്യമാണല്ലോ എന്നോർത്ത് നമ്മൾ പഠിക്കും. ഈ കാര്യം പോലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നീട് അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മാറും. നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവേണ്ട സ്കിൽസ് എന്തായാലും വേണം. അപ്പൊ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മെനക്കെടണം. അതിൽ കൂടുതലും ഈ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് മിനിമം കാര്യമാണ് പറയണേ, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്യണം. പിന്നെ ഒരു തവണ എന്നുള്ളത് നമ്മൾ തന്നെ മാറ്റി മാറ്റി കൂട്ടിക്കൊണ്ടുവന്നോളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് എല്ലാവർക്കും കാണും കുറേ കുറേ ആഗ്രഹങ്ങൾ അല്ലെ? എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്കും കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഉണ്ടല്ലോ ചില ആഗ്രഹങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് വെറും ഒരു ക്ലൗഡ് സ്റ്റോറേജ് പോലെ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മാസം എന്തായാലും ഈ ഒരു മന്ത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ, ചെറിയ കാര്യമാവാം, അതിപ്പോ ഏതെങ്കിലും സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ പണ്ട് കാണണം എന്ന് വെച്ച ഒരാളെ കാണണം, അല്ലെങ്കിൽ ആ ഒരു സിനിമ അത് അതിനുവേണ്ടി സമയം കണ്ടെത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സീക്രട്ട് ഡയറിയിലോ അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സിലോ എവിടെയാണെങ്കിലും ഒന്ന് കുറിച്ചു വെക്കാം. സംഗതി എന്താന്ന് വെച്ചാൽ, ഈ കുറിച്ചു വെക്കുമ്പോൾ ഒരു വ്യക്തമായ വിഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അത് ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. വെറുതെ ആലോചിച്ചിരുന്നാൽ അത് വെറും വെറും ഡെല്ലുലു സുല്ലുലു ആയി പോവും. പക്ഷെ പേപ്പറിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അതൊരു ഗോളായി മാറും. നമ്മൾ അതിനോട് കൂടുതൽ കമ്മിറ്റഡ് ആകും. വള്ളി പുള്ളി വിടാതെ എഴുതണം എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ഒരു എന്താ ഒരു ചെറിയൊരു ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ പറയത്തില്ലേ ഈ ലെക്ചർ നോട്ട്സ് എഴുതാൻ പറയില്ലേ, അതേപോലെ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ കുക്കിംഗ് എന്ന് പറയുന്ന സംഗതി ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അത് എനിക്ക് തന്നെ ഉറപ്പുണ്ട്, നല്ലൊരു സ്കില്ലാണ്, എനിക്ക് ആ സ്കില്ലുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ബ്രോ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആളുകളുണ്ടല്ലോ അതിന്, അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അത് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, അതിനൊരു ജെൻഡർ ടാഗ് ഇടാനായിട്ട് പറ്റില്ല. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ഈ കുക്കിംഗ് അറിയണം എന്നുള്ളൊരു കാര്യത്തിൽ. വിശക്കുമ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് നമുക്ക് കയ്യിൽ കൊണ്ടുതരാൻ ആളുകളുണ്ട്. പക്ഷെ എന്നാലും സ്വന്തമായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഈ സ്കില്ലിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ജെൻഡർ സംഗതികളൊന്നുമില്ല. റിഗാർഡ്ലെസ് ഓഫ് ജെൻഡേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് കുക്കിംഗ് എന്നുള്ളത്. ചോറും സാമ്പാറും

വയ്ക്കാൻ അറിയില്ലെങ്കിലും വേണ്ടില്ല. മിനിമം ഒരു മുട്ട പൊരിക്കാനോ ചായ ഉണ്ടാക്കാനോ എങ്കിലും അറിഞ്ഞിരിക്കണം അല്ലെ. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെ ലെവലിലെത്തിക്കും. കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു മെഡിറ്റേഷൻ പോലെയാണ്. ഉള്ളി അറിയുന്നതിനിടയിൽ ചിലപ്പോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ആ ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് സോട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. സോ ലേൺ എ ബേസിക് ഡിഷ്, ഒരു ചെറിയ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം കുക്കിങ്ങിൽ എന്ന് ഞാൻ പറയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ എഴുത്തോല ഇത്രയൊക്കെ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ നിങ്ങൾ വെറും ഇങ്ങനെ കാണികളായിരിക്കണോ അതോ പ്ലെയർ ആവണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, അത് ഹിറ്റ്സ് ഡിഫറെന്റ്. അതുകൊണ്ട് ഇപ്പോ മടിയുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ആക്കുന്ന കാര്യങ്ങളായിരിക്കും. മടിയായതുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ജിമ്മിൽ പോവാൻ മടിയാണെങ്കിൽ, വർക്ക്ഔട്ട് ചെയ്യാൻ പോവാൻ മടിയാണെങ്കിൽ, നടക്കാൻ പോവാൻ മടിയാണെങ്കിൽ, പുസ്തകം വായിക്കാൻ മടിയാണെങ്കിൽ, സിനിമയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ, വണ്ടി ഓടിക്കാൻ മടിയാണെങ്കിൽ, ആ പുതിയൊരു വിഭവം ഉണ്ടാക്കാൻ പേടിയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ നാളെ ഇതേ സമയം ഇതേ വൈബിൽ വീണ്ടും നമുക്ക് എഴുത്തോലയിൽ കേട്ടുമുട്ടാം. ഈ ഒരു മാസത്തെ ലിസ്റ്റ് എല്ലാവരും റെഡിയാക്കി വെക്കും, നമുക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സിംഗം ഡാൻസ്.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: മഞ്ഞാടും മാമലത്താഴത്ത്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: വീക്കെൻഡ് ഡയറി, ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
7: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീക്കെൻഡ് ഡയറിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലയാണ്. വീക്കെൻഡ് ഡയറിയിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരാഴ്ചയിലെ വിശേഷങ്ങൾ: June 7, ഞായറാഴ്ച ദിവസം അല്ലേ. വിദ്യാലയങ്ങളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ പുതിയ ക്ലാസ്സുകളുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് ഇനിയുള്ള വിശേഷങ്ങൾ കൂടി അറിയേണ്ടതായിട്ടില്ലേ? നമ്മുടെ ഡയറിയിൽ കുറിച്ചു വെക്കേണ്ട വരും ആഴ്ചകളിലെ വിശേഷങ്ങൾ, വരും ദിവസങ്ങളിലെ വിശേഷങ്ങൾ കേൾക്കാം വീക്കെൻഡ് ഡയറിയിലൂടെ. ഇന്ന് June 7 അതീവ പ്രാധാന്യമുള്ള ലോകഭക്ഷ്യ സുരക്ഷാ ദിനമാണ്, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത്രത്തോളം സുരക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ട ദിവസം. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെ തടയാൻ ഭക്ഷണ ശുചിത്വം പാലിച്ചേ മതിയാവൂലേ. അതായത് June 8 തിങ്കളാഴ്ച. നമ്മുടെ ഭൂമിയുടെ ജീവനാഡിയായ കടലുകളെ സംരക്ഷിക്കാനുള്ള ലോക സമുദ്ര ദിനമാണ്, വേൾഡ് ഓഷ്യൻസ് ഡേ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളി നമ്മൾ കടലിനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, ഭൂമിയിലെ പകുതിയിലധികം ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? സമുദ്രങ്ങളാണല്ലേ. നാളത്തെ ദിവസം കടലുകളെയും തീരങ്ങളെയും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ ഒരാഴ്ചയിലെ ഇമ്മിടി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് ഡയറിയിലൂടെ. ഇനിയും പറയാനായി വിശേഷങ്ങൾ ബാക്കിയുണ്ട്, കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിദ്യാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. വീക്കെൻഡ് ഡയറിയിൽ അടുത്തതായി നമ്മൾ കുറിക്കാൻ പോകുന്നത് June 9, June 10 തീയതികളിലെ വിശേഷങ്ങളാണ്. June 9 ചൊവ്വാഴ്ച. വിദേശ രാജ്യങ്ങളിൽ ഏറെ ജനപ്രിയമായ കസിൻസ് ഡേ, നാഷണൽ കസിൻസ് ഡേ ആണ് കേട്ടോ. നമ്മുടെ എല്ലാം കുട്ടിക്കാല ഓർമ്മകളിൽ ഒഴിച്ചുകൂടാനാവാത്തവരാണല്ലേ നമ്മുടെ കസിൻസ്, അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കൾ, അമ്മായിമാരുടെ മക്കൾ. ഈ തിരക്കുകൾക്കിടയിലൊക്കെ നമ്മൾ മറന്നുപോയ ആ ഒരു കൂട്ടുകാരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് ഓർമ്മിക്കാനും അവരെയൊക്കെ ഒന്ന് വിളിച്ചാൽ പഴയ ആ ഒരു സ്നേഹമൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു ദിവസം. അപ്പോൾ June 9 ചൊവ്വാഴ്ചയാണ് നാഷണൽ കസിൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് June 10 ബുധനാഴ്ച, അന്താരാഷ്ട്ര ഹെറാൾഡ് ദിനമാണ്. ഇന്റർനാഷണൽ ഹെറാൾഡ് ഡേ ചരിത്രത്തെയും ചിഹ്നങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, വ്യാജ വാർത്തകളെ കുറിച്ചാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വാർത്ത സത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക എന്നത്. 2026 ജീവിക്കുന്ന നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തം കൂടിയല്ലേ ഇത്. അപ്പോൾ അത്തരം നല്ല ശീലങ്ങൾ ഈ ഒരു വാരത്തിൽ നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. ഇനിയും ദേ ഈ ഒരാഴ്ചയിലെ ഇമ്മണി വലിയ വിശേഷങ്ങൾ കേൾക്കാനായി ബാക്കിയുണ്ട്. കേൾക്കാൻ മനോഹരമായ ഒരു പാട്ടിന് ശേഷം കേട്ട് കൂടാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: അങ്ങനെ നമ്മൾ അങ്ങനെ ഡയറിയുടെ ഈ ഒരു മധ്യതാളുകളെല്ലാം പിന്നിട്ടുകൊണ്ട് വാരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് അങ്ങ് കടക്കാൻ പോവുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. ഇമിനി വലിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി June 12 വെള്ളിയാഴ്ച ദിവസം ലോകമെമ്പാടും ഒറ്റുനോക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു ദിനമാണ് കേട്ടോ ഇത്. കാരണം ലോക ബാലവേല വിരുദ്ധ ദിനമാണ് June 12 വെള്ളിയാഴ്ച ആചരിക്കപ്പെടുന്നത്. വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. പുസ്തക സഞ്ചിയേന്തി വിദ്യാലയങ്ങളിൽ പോകേണ്ട പ്രായത്തിൽ, കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്നും ഈ ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലേ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി തൊട്ടടുത്ത ദിവസം, അതായത് June 13 ശനിയാഴ്ച, അന്താരാഷ്ട്ര ആൽബിനിസം അവബോധ ദിനമാണ്. ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ. ചർമ്മത്തിലെ പ്രത്യേകതകൾ കാരണം സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെയും അവർക്ക് തുല്യ അവകാശങ്ങൾ നൽകേണ്ടതിന്റെയും സന്ദേശം നൽകുക എന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. June 13 ഇന്റർനാഷണൽ ആൽബിനിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ എന്ന് നമുക്കറിയാം. മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റേറ്റ് വിത്ത് അഹല്യ FM 90.4 കേട്ട്

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് ഡയറി. അങ്ങനെ വീക്കെൻഡ് ഡയറിയുടെ ഈ ഒരു വാരത്തിലെ അവസാന താളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജൂൺ 14, അടുത്ത ഞായറാഴ്ച. അതായത് മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ലോക രക്തദാതാക്കളുടെ ദിനമാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ഒരു തുള്ളി ചോര ഒരു ജീവൻ എന്ന് നമ്മൾ കേൾക്കാറില്ലേ. അപകടങ്ങളിലോ ശസ്ത്രക്രിയകളിലോ പെട്ട് ജീവൻ അപകടത്തിലാകുന്ന മനുഷ്യർക്ക് നമ്മൾ നൽകുന്ന രക്തം ഒരു പുതിയ ജന്മമാണ് ശരിക്കും നൽകുന്നതല്ലേ. ആരോഗ്യപരമായ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ സാധിക്കും? രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കും. വരാനിരിക്കുന്ന ഞായറാഴ്ച സാധിക്കുമെങ്കിൽ ഒരു രക്തദാന ക്യാമ്പിൽ പങ്കാളികളാകാനായിട്ട് നമുക്കും ശ്രമിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ദേ പ്രിയപ്പെട്ടവരെ, ജൂൺ 7 മുതൽ ജൂൺ 14 വരെയുള്ള ദിവസങ്ങളിൽ സമുദ്ര സംരക്ഷണത്തിന്റെയും കുട്ടികളുടെ അവകാശങ്ങളുടെയും മനുഷ്യത്വപരമായ രക്തദാനത്തിന്റെയും വലിയൊരു പാഠപുസ്തകമാണ് നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. ഈ മഴക്കാലത്ത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച ജൂൺ മാസത്തിലെ കൂടുതൽ പുത്തൻ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ വീക്കെൻഡ് ഡയറി ഇവിടെ വീണ്ടും തുറക്കും. അപ്പോ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ആർച്ചി അഹല്യ വിടവാങ്ങുന്നു വീക്കെൻഡ് ഡയറിയിൽ നിന്ന്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളി ഉള്ളിടത്തോളം കാലം ചില പാട്ടുകൾ ഇങ്ങനെ നമ്മൾ പിന്നെയും തന്റെയും പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയ പാട്ട് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയിലെ പാട്ടാണ്. വയലാർ എഴുതിയ വരികൾ, ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതകം പുറത്തു വയ്ക്കുന്നീ നഗ്നപാതയായി അകത്തു വരും. ഈ വരികൾ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്നത് ചെമ്പരത്തി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ പഴയ ഒരു സിനിമ. പഴയതെന്ന് പറയുമ്പോൾ 1972 സിനിമ. PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രം, മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥ, അതാണ് ചെമ്പരത്തി എന്ന കഥ. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഫിലിം മേക്കർ ഭരതൻ, അദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റിക് ഡെബ്യൂ നടത്തിയത് ഈ ചിത്രത്തിലൂടെയാണ്. അഭിനയത്തിലൂടെയല്ല, ആർട്ട് ഡയറക്ടറായിട്ട് ഭരതൻ തുടങ്ങി വെച്ച ഒരു ചിത്രമാണ് ചെമ്പരത്തി എന്ന സിനിമ. ചെമ്പരത്തി എന്ന സിനിമയിൽ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഈ സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടി. ഫോർ ദി ബെസ്റ്റ് സെക്കൻഡ് ഫിലിം എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. 1972 ആ ചിത്രത്തിലെ പാട്ടാണ് ആദ്യം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന പാട്ട്. ദാസേട്ടൻ പാടിയ വേർഷനും മാധുരിയമ്മ പാടിയ വേർഷനും ഉണ്ട്. നമുക്ക് ദാസേട്ടൻ്റെ വേർഷൻ കേൾക്കാം ആദ്യം. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സംഗീതാസ്വാദകരായ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഭിരാമി.

എന്ന രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. എന്ത് രസമാണല്ലേ ഈ പാട്ട് കേൾക്കാനായിട്ട്. പണ്ടുള്ള ആളുകൾ കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഈ ജനറേഷനിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുന്ന, ഈ പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ചക്രവർത്തിനി എന്ന പാട്ട്. ഇനി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇതേപോലെ ഭയങ്കര രസമുള്ള ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ മലയാള സിനിമ ഗാനശാഖയിലുണ്ട്. തലമുറകൾ കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങൾ, പഴയ കുറേ ഗാനങ്ങൾ. അതിൽ അടുത്ത ഗാനം 1978 പുറത്തിറങ്ങിയ റൗഡി രാമു എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്യാം ഈണം പകർന്ന ഗാനമാണ് ബിച്ചു തിരുമല വരികൾ എഴുതിയ പാട്ട്. ദാസേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. റൗഡി രാമു എന്ന ചിത്രത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാട്ട് നളദമയന്തി കഥയിലെ അരയന്നം പോലെ എന്ന പാട്ടാണ്. 1978 ഇറങ്ങിയ ഒരു സിനിമ. മധുവും ശാരദയും ജയഭാരതിയും ജോസ് പ്രകാശും ഒക്കെ ലീഡ് റോളുകളിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമാണ്. ശ്യാമിൻ്റെതാണ് സംഗീതം. ഇതിലൊരുപാട് നല്ല പാട്ടുകളുണ്ട്. ജാനകിയമ്മ പാടിയ മഞ്ഞൻ തേരേറി എന്ന പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ദാസേട്ടൻ്റെ ശബ്ദത്തിലിറങ്ങിയ നളദമയന്തി കഥയിലെ അരയന്നം പോലെ എന്ന പാട്ടാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

അടുത്ത ഗാനം ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ പാട്ടാണ്. 1970 ഇറങ്ങിയ ഒരു സിനിമ ലോട്ടറി ടിക്കറ്റ്. ആ സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സ്വാമികളെ സംഗീതം പകർന്ന ഗാനം. മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർത്തൂവും മണിവഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ എന്നാണ് വരികൾ. ഈ വരികൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു റൊമാൻറ്റിക് സോങ് ആയിട്ട് ആ സോങ് മാറുകയാണ്. ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയിലെ ആ ഗാനത്തിലേക്കാണ്

രൂപത്തിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ് ത്രിവേണി എന്ന സിനിമ. എ വിൻസെന്റ് സംവിധാനം ചെയ്ത സിനിമയാണ് ത്രിവേണി. ത്രിവേണി എന്ന സിനിമയിലെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. വയലാറിന്റെ വരികൾ, വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് തകർത്താടിയിട്ടുള്ള ഒരു സമയമാണ് ഈ 70s എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് നല്ല പാട്ടുകൾ ഈ ഒരു സിനിമയിലുണ്ട്. കൈതപ്പുഴക്കായില്ലേ എന്ന പാട്ട്, കിഴക്ക് കിഴക്കൊരാന എന്ന പാട്ട്, സംഗമം സംഗമം എന്ന പാട്ട്. അതില് ഒരുപാട് നാളായി കൈതപ്പുഴക്കായലിലേക്ക് ഇടയ്ക്ക് കേൾക്കാറുള്ള പാട്ടാണെങ്കിലും സംഗമം സംഗമം ത്രിവേണി സംഗമം എന്ന പാട്ട് കേട്ടിട്ട് കുറച്ച് നാളായി എന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശാരദയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. തോപ്പിൽ ഭാസി എഴുതി, എ വിൻസെന്റ് സംവിധാനം ചെയ്ത, ചിത്രലയ അവതരിപ്പിച്ച ത്രിവേണി എന്ന ചിത്രം.

ചില പാട്ടുകള് എത്ര കേട്ടാലും മതി വരാത്ത ചില ഗാനങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇത് പഴയ ആളുകളുടെ പാട്ടുകളാണെങ്കിലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയേ. അങ്ങനെയുള്ള പാട്ടുകളിൽ ഒന്നാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, ത്രിവേണി എന്ന സിനിമയിലെ പാട്ടിന് അടുത്ത ഗാനം. ഇതേപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വരികളുള്ള നല്ല ഈണമുള്ള വയലാർ ദേവരാജൻ ടീമിന്റെ തന്നെ അടുത്തൊരു പാട്ടാണ് ഗന്ധർവ ക്ഷേത്രം എന്നൊരു സിനിമ ഇറങ്ങുന്നു 1972. ആ സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ ടീം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സിനിമയിലെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്.

1970 ഇറങ്ങിയ ഒരു സിനിമ ദത്തപുത്രൻ എന്ന ചിത്രം. ആ സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ വരികളാണ് സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്ന വരികള്. ചിലപ്പോഴെങ്കിലും ചില ഫോട്ടോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ പറയുന്ന ഒരു വരിയായിട്ട് അത് മാറിയിട്ടുണ്ട്. വയലാർ പണ്ട് എഴുതി വെച്ചത് ദത്തപുത്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസേട്ടനാണ് ഈ ഒരു പാട്ട്.

1970 ഇറങ്ങിയ ഒരു ചിത്രമാണ് ദത്തപുത്രൻ എന്ന സിനിമ. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ചിത്രമാണ്. ഈ സിനിമയിലെ സത്യനും പ്രേംനസീറും ഷീലയും ജയഭാരതിയൊക്കെ ആയിരുന്നു ലീഡ് റോളുകളിൽ എത്തിയത്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, ആ സംഗീതത്തില് നമ്മള് ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞു, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്ന പാട്ട്. ആ പാട്ട് കേട്ടതുകൊണ്ട് ഈ ദത്തപുത്രൻ എന്ന സിനിമയില് വേറൊരു പാട്ട് കൂടിയുണ്ട്, നല്ല രസമുള്ള പാട്ട്. സുശീലാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ എന്ന പാട്ട്. എന്ത് രസമുള്ള പാട്ടാണ്, എന്ത് രസമാണ് ഈ പാട്ടിന്റെ വരികള്. വയലാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന്, പി സുശീല പാടിയ ആ ഗാനം.

സി ഡയറക്റ്റ് ചെയ്ത ഒരു ചിത്രമുണ്ട്. 1972 ഇറങ്ങിയ സിനിമ ഒരു സുന്ദരിയുടെ കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. പി കേശവദേവും തോപ്പിൽ ഭാസിയും ചേർന്നാണ്, പി കേശവദേവിന്റെ കഥയാണ്, തോപ്പിൽ ഭാസി എഴുതിയ ഡയലോഗ്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒരു സുന്ദരിയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ജയഭാരതി ഇങ്ങനെ നിൽക്കുന്നൊരു പിക്ചറൊക്കെ ആയിരുന്നു ഈ സിനിമയുടെ പോസ്റ്റർ. ആ സിനിമയിലും കുറെ നല്ല പാട്ടുകളുണ്ട്, ദേവരാജൻ വയലാർ ടീമിന്റെ പാട്ടുകൾ. അതില് വെണ്ണ തോൽക്കുമുടലോടെ എന്ന പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഇപ്പോ ഓർമ്മയിലുണരും ഗാനങ്ങളെ.

അടുത്ത ഗാനം വിവാഹിത എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1970 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് വിവാഹിത. പ്രേംനസീറും സത്യനും പത്മിനിയും സുകുമാരിയും ഒക്കെ ആയിരുന്നു ലീഡ് റോളുകളിൽ എത്തിയത്. ഈ സിനിമ 1963 ഇറങ്ങിയ ഗുംറ എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു വിവാഹിത എന്ന സിനിമ. ഒരുപാട് നല്ല പാട്ടുകളുമായി എത്തിയ സിനിമയാണ് വിവാഹിത. വിവാഹിതയിലെ പാട്ടാണ് സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്ന പാട്ട്. അതേപോലെ തന്നെ അതില് മായാജാലക വാതിൽ എന്നൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയ പാട്ട്. വയലാർ എഴുതിയ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം.

അർത്ഥഗാനം 1971 റിലീസ് ചെയ്ത കരകാണാ കടൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. നല്ല രസമുള്ള ടൈറ്റിൽ അല്ലേ, കരകാണാ കടൽ. ആ ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം ഒരുക്കുന്നു. സുശീലാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട്. 1971 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്, കരകാണാ കടൽ എന്ന സിനിമ ഇറങ്ങുന്നത്. കെ സേതുമാധവൻ ഡയറക്റ്റ് ചെയ്തൊരു ചിത്രമാണ്. എസ് എൽ പുരം സദാനന്ദൻ വരികൾ എഴുതിയ സിനിമ. അങ്ങനെ സുപ്രിയയുടെ കരകാണാ കടൽ കളർ ചിത്രം എന്നൊരു പോസ്റ്ററൊക്കെ ഇറങ്ങുന്നു. സത്യനും മധുവും ജയഭാരതിയൊക്കെ അഭിനയിക്കുന്നു. ഒരു സെപ്റ്റംബർ മാസമാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. ആ സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പാട്ടാണ് കാറ്റു വന്നു കള്ളനെ പോലെ എന്ന പാട്ട്. സുശീലാമ്മയുടെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങൾ.

1977 ഇറങ്ങിയ ഒരു ചിത്രം. വിഷുക്കണി എന്നാണ് ഈ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തത് സലീൽ ദായായിരുന്നു. സലീൽ ചൗധരി മ്യൂസിക് ചെയ്ത പാട്ടുകളുമായി എത്തിയ ചിത്രം, ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ള വരികൾ. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. വിഷുക്കണി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന പാട്ട് മലർക്കൊടി പോലെ എന്ന പാട്ടല്ലേ? ആ പാട്ടല്ല നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ജയചന്ദ്രൻ പാടിയിട്ടുള്ള പൊന്നുഷസ്സിൻ ഉപവനങ്ങൾ എന്ന പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം പകർന്ന് 1977 ഇറങ്ങിയ വിഷുക്കണി എന്ന ചിത്രത്തിലെ പാട്ട്, പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ.

ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ അവസാനത്തെ ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നത് പി ജയചന്ദ്രന്റെയും പി മാധുരിയുടെയും ശബ്ദത്തിലാണ്. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതമാണ്, പി ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ വരികളാണ്. 1973 ഇറങ്ങിയ അച്ചാണി എന്ന സിനിമയിലെ പാട്ട്. മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാര മലർ കൊണ്ട് ശരം തൊടുത്തു, മാറിയോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മധകരമാമൊരു വേദന. ഈ വരികളാണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതി ദേവരാജൻ മാസ്റ്ററുടെ കയ്യിൽ കൊടുത്തത്. പെട്ടെന്ന് തന്നെ ഈണങ്ങൾ ജനിച്ചു. ആ ഈണം പിന്നീട് ജയചന്ദ്രന്റെയും മാധുരിയമ്മയുടെയും ശബ്ദത്തിൽ നമ്മൾ കേട്ടു. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടഗാനമായി മാറി അച്ചാണി എന്ന സിനിമയിലെ ഈ ഗാനം. ആ ഗാനത്തോടുകൂടി ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുമ്പോൾ ഇത്രയും സമയം പഴയ കുറച്ച് പാട്ടുകളുമായി നിങ്ങളുടെ കാതോരം ചേർന്നത് ഞാൻ അഭിരാമി. വീണ്ടും എത്താം നാളെ ഇതേ സമയം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.